सुनो 91.7 FM 91.7 FM

0: ഇനിയ വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ലൊരു മോർണിംഗ് ആണിത്. ഓരോ മോർണിംഗിലും പുതിയൊരു അവസരം ഒളിഞ്ഞിരിക്കുന്നു എന്നാ പറയുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു മോർണിംഗിലും ഒരു അവസരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മൾ അതിനെ കാണാതെ പോകും, പക്ഷെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അങ്ങനെ കണ്ടവരെല്ലാം ആ അവസരത്തെ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ കാണാൻ പറ്റാത്തത്? സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളത് നോക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എന്താ പരിപാടി? രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റും. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ നമ്മുടെ അവസരത്തെ കാണുക. അതിങ്ങനെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ കാണാത്ത പോലെ പോകാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ അവസരത്തെയും കൈയും പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുക. അപ്പൊ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അവസരം ഇരിക്കും വന്ന് ചേർന്നിട്ടുണ്ടാവും. എന്നാൽ ചിലത് നമ്മൾ കാലേ കൂട്ടി വെച്ചിട്ടുണ്ടാകും. അതിന് ഓരോരുത്തരും സമയമുണ്ടെന്ന് പറയണ പോലെ ഇന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു സമയം. നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് റേഡിയോ സുനോ. സ്റ്റേ ട്യൂൻഡ്.

നിങ്ങൾക്ക് എന്തറിയാനാണ് താല്പര്യം? നമ്മുടെ പാസ്റ്റ് അറിയാനാണോ, പ്രസന്റ് അറിയാനാണോ, ഫ്യൂച്ചർ അറിയാനാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് നമ്മുടെ പാസ്റ്റ് അറിയാൻ താല്പര്യമുണ്ടോ? നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് അറിയാം എന്താണെന്ന്. ചിലത് നമ്മൾക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചിലരെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ എന്ത് പാസ്റ്റാണ് ഉള്ളത്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കടന്നു വന്ന ദിവസങ്ങളാണ് ആക്ച്വലി നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നു, ഈ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതൊന്നുമല്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ നാളെ എനിക്കൊരു നല്ല ദിവസം വരുന്നുണ്ട്, അപ്പൊ നാളെയിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഇരിക്കുന്നത്, നാളെയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന തീരുമാനമാണ് നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ നാളെ എന്താവും എന്നുള്ള പ്രതീക്ഷയല്ല. ഇന്ന് നന്നായിട്ട് ജീവിക്കൂ, അതാണ് നാളെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. സ്റ്റേ ട്യൂൻഡ്.

എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാകും. ഒരു സ്വപ്നമാണോ ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങൾ കയ്യിലുണ്ടോ? സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം, ലൈഫിൽ ഇന്നതെല്ലാം വേണം, ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ പറ്റാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദേ അവനത് ചെയ്തു, എനിക്കത് കിട്ടിയില്ലല്ലോ. കിട്ടാത്തതല്ല, നമ്മൾ നേടിയെടുക്കാത്തതാണ്. അതിനെ പലപ്പോഴും പലരുടെ മുന്നിൽ ഒരു തടസ്സമായിട്ട് വരുന്നത് പേടിയാണ്. അയ്യോ, ഞാനത് ചെയ്താൽ ശരിയാവുമോ? പേടി, എന്ത് ചെയ്യുമ്പോഴും പേടി. എന്നാൽ ആ പേടി മാറ്റി വെച്ചിട്ട് നമ്മളിലേക്ക് ആത്മവിശ്വാസം കൊണ്ടുവരും.

ചെയ്യുക. ആത്മവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേടിയൊക്കെ താനേ മാറിപ്പോയിക്കോളൂ. അല്ലാതെ എന്നും പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ? കാരണം പേടിച്ച് ജീവിച്ച ഒരാൾ പോലും ജീവിതത്തിൽ വിജയിച്ച ചരിത്രമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് എടുത്ത് പോക്കറ്റിലിട്ട് എന്നിട്ട് ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടി ഞാൻ ചച്ചു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാകുന്നു, അറിയില്ലേ? നമ്മളത് തമാശയ്ക്ക് പറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും, പക്ഷേ അത് പലരുടെയും കാര്യത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ തന്നെ മോഹിനിയാട്ടം മൂവിയിൽ ബേബി ജീൻ ചെയ്ത ക്യാരക്ടറിന് വേണ്ടി ആദ്യം അപ്രോച്ച് ചെയ്തത് സംഗീത് പ്രതാപനെയായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തത് കാരണം അത് ബേബി ജീനിലേക്ക് വന്നു. എന്തടിപൊളിയായിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തു. അതാ പറയണത്, ഭാഗ്യം ഏത് രീതിയിലാണ് വരിക എന്നറിയില്ല. അത് മാത്രമല്ല, അത് ഇന്നയാൾക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് അവരെ തന്നെ തേടി വരും. നമ്മൾ പറയാറില്ലേ, അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളെ തന്നെ തേടി വരും, അത് വേറെ ഒരാളിലേക്കും പോവില്ല. അപ്പൊ നമ്മളെന്താ വേണ്ടത്? കിട്ടുന്ന അവസരങ്ങൾ തട്ടിക്കളയാതെ മാക്സിമം ആത്മവിശ്വാസത്തോടുകൂടി അതിനെ സമീപിക്കുക, അല്ലാതെ പേടിച്ച് മാറി നിൽക്കാനായിട്ട് പാടില്ല. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് മാത്രമേ ഉള്ളൂ, ഇന്നായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൊളിയാണെന്ന് പറയുന്നത് പോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഒരു പേടി മാറ്റി വെച്ചിട്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക്. ഒരു പുതിയ ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മളൊരു പുതിയ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് 5th ആയിട്ടുണ്ട് കേട്ടോ, ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു ദിവസമായിട്ട് ഈ ഒരു ഡേ മാറ്റപ്പെടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. സമയം 6 കഴിഞ്ഞ് 4 ആണ്. ഇനിയുള്ള ടൈം നമ്മുടെ മോർണിംഗ് സവാരിയിൽ നമ്മളെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ പോകുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ 5000 എന്ന നമ്പറിലേക്ക്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ. ഏതെങ്കിലും തരത്തിലുള്ള ശീലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ കാര്യം ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു മാറ്റം വേണം എന്ന് തോന്നുന്ന സമയത്ത് അതിനെക്കുറിച്ച്, അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അയ്യോ എനിക്കത് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാനതെങ്ങനെ അതിന് തുടക്കമിടും എന്നൊക്കെ ഓർത്ത് നമ്മൾ മനസ്സിലങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആ തൽസ്ഥിതിയിൽ തുടരാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ആ ഒരു തന്ത്രത്തെ മാറ്റിക്കൊണ്ട് ലൈഫിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുക, അതിനായിട്ടൊരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ ഓൾറെഡി എല്ലാവരുടെയും മോർണിംഗ് കോട്ട്സും മെസ്സേജസും ഒക്കെ എനിക്കിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നമുക്ക് ഈ മോർണിംഗ് സവാരിയുടെ, അല്ലെങ്കിൽ ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. വാഴുന്നൂർ എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ഇതായിത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനിവാസും ചിത്രചേച്ചിയും ഒക്കെ ചേർന്ന് പാടിയ ഒരു നല്ല പാട്ട് ഇതാ നമ്മൾ കേട്ട് തുടങ്ങുകയാണ് മോർണിംഗ് സവാരിയിൽ. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. കേട്ടെ കേട്ടെ കൂട്ടുകൂടാം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് സ്കൂൾ ബസ് സ്റ്റോറീസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസില് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നത്തെ ഒത്തിരി പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പൊ അതില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് മ്യൂസിയം ലവേഴ്സ് ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ചോദ്യം ചോദിക്കാമെന്ന്. ചോദ്യം എങ്ങനെയാണ് കേട്ടോ, ഈ ചോദ്യത്തിന്റെ സ്ഥലം എവിടെയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഈ ഒരു മ്യൂസിയം എവിടെയാണ് എന്നുള്ളതാണ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അയച്ചു തരേണ്ടത്. നേപ്പിയർ മ്യൂസിയം, സ്പെല്ലിംഗ് ഞാൻ പറയാം, NAPIER മ്യൂസിയം എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.

അപ്പോ നേപ്പിയർ മ്യൂസിയം എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും എവിടെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വരേണ്ടത്. ഷബീറിന്റെ മെസ്സേജായിരുന്നു ഇന്ന് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ചേർത്ത് നിർത്തുന്ന കരങ്ങളെക്കാൾ മനസ്സറിയുന്ന ഹൃദയങ്ങൾക്കാണ് സൗന്ദര്യം. ഒത്തിരി സ്നേഹത്തോടുകൂടി നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഷബീർ ജിലാനിയാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോസ് ഫാമിലി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓർവിൽ ആൻഡ് എവ്ലിൻ അവരുടെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഒലിഫ് സ്കൂളിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിസ. ബിനോയുടെ മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. നിഷാന്ത് ഗുഡ് മോർണിംഗ്. ഹെബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ് മെസ്സേജിൽ പറയുന്നുണ്ട് വളരെ സ്പെഷ്യലായിട്ട്. നെക്സ്റ്റ് ജിസൽ ആൻഡ് ജിയാൻ ആണ് ജോയിൻ ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചോദ്യം മറക്കണ്ട, നേപ്പിയർ മ്യൂസിയം അതെവിടെയാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കട്ടെ. NAPIER അതാണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്, ഏത് സ്ഥലത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഒരു ഒരു പ്രത്യേകത കൂടിയുള്ള ഇന്ന് മ്യൂസിയം ലവേഴ്സ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒരു പ്രത്യേകത ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വളരെ വളരെ വലിയ വലിയ നല്ല നല്ല സ്പെഷ്യൽ ഡേയ്സൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ആ പ്രത്യേകതകളിലേക്കൊക്കെ നമ്മൾ വഴിയെ വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒപ്പം ഈ ഒരു ചോദ്യത്തിന് മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. വേഗം തന്നെ ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക്. ഓരോ പുലരിയും ഒരു രണ്ടാം ഊഴമാണ്. ഇന്നലകളിലെ തെറ്റുതിരുത്താൻ കിട്ടുന്ന രണ്ടാം ഊഴം. ശുഭദിനം എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ MAS ൽ നിന്നാണ് ഇവരെല്ലാവരും മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക് ഈ പാട്ടിന് ശേഷം ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്. May 5 ചൊവ്വാഴ്ച ദിവസമാണ് നമ്മളിങ്ങനെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വിശേഷങ്ങളും നമ്മളുടെ സ്പെഷ്യൽ സ്കൂൾ ബസ് സ്റ്റോറീസും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ പാട്ട് കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ട് ആസ്വദിക്കാം. ജയചന്ദ്രൻ, ചിത്രചേച്ചി.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി cbq.qa.
3: കേരളം ആറ് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: ഹായ്, ഞാൻ ജലജയാണ്.
6: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
7: This is Morning Safari. Morning Safari. Morning Safari.
8: Malabar Golden Diamonds Morning Safari,
9: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency um.
10: In association with
11: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
12: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel like you're
14: സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നൈക നിയാൻ അവരുടെ അക്കൗണ്ടിൽ നിന്നും എനിക്കൊരു വോയിസ് നോട്ട് എത്തി, പക്ഷെ എനിക്കത് ക്ലിയർ ആയില്ല കേട്ടോ എന്താ പറഞ്ഞതെന്ന്. ഗുഡ് മോർണിംഗ് എന്നാണെന്ന് കരുതുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഒക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നൗറിൻ നസ്രിൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് നൗറിനും നസ്രിനും, വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. സ്റ്റീവൻ ആൻഡ് സേറയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിട്ടുള്ളത്, ഹായ് ഗുഡ് മോർണിംഗ്, യെസ്റ്റർഡേ മന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു വിഷസ് പറയണേ. ഓ, തീർച്ചയായിട്ടും ഇന്നലെ മന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മന്നക്കുട്ടിക്ക്, വളരെ വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. ഹൃദയം നിറഞ്ഞ 1,000 പിറന്നാൾ ആശംസകൾ, ബിലേറ്റഡ് വിഷസ് പറയുന്നു. അപ്പ, അമ്മ, അച്ചാച്ചൻ എല്ലാവരും ചേർന്നിട്ടാണ് ഈ സ്പെഷ്യൽ സ്നേഹം ആൻഡ് വിഷസ് മോൾക്ക് അറിയിക്കുന്നത്. അപ്പം മോൾക്കുള്ള സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ്, നമ്മളുടെയും സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ മോൾക്ക് പറയുന്നു. മോള് ഡാൻസൊക്കെ ചെയ്യുന്നൊരു ഒരു നല്ല ക്യൂ മോൾ തന്നെ അല്ലേ അത്, അതെ, നല്ലൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും മന്നക്കുട്ടിക്ക് ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. വളരെ സ്പെഷ്യലായിട്ട് സ്കൂൾ ബസ് സ്റ്റോറീസിലെ എല്ലാവരുടെയും പേരിൽ ഞാൻ ദാ സ്പെഷ്യലി പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അഹമ്മദ് ഷെരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും, ക്യാൻ യു വിഷ് മൈ ബ്രദർ ഹാപ്പി ബർത്ത്ഡേ, ഹിസ് നെയിം ഈസ് അമീൻ ബൈ അമാൻ അംന അമാൻ അബാൻ. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അമീൻ. അപ്പോൾ അമീനുള്ള വിഷസ് പറഞ്ഞിട്ടുള്ളത് അമ്നയും അമാനും അബാനും ചേർന്നിട്ടാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സ്പെഷ്യൽ വിഷസ്, ഒപ്പം തന്നെ നമ്മളുടെ മന്നക്കുട്ടിക്കും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ. നമ്മളിതാ സ്പെഷ്യലി വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ഒത്തിരി സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇനിയും വിഷസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നമ്മളുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അത് അയക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം എന്തായാലും നമ്മളുടെ മന്നക്കുട്ടിക്കും കൂടെ തന്നെ അമീനും കൂടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ആശംസകൾ.

നെക്സ്റ്റ് റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ജോസഫ് ജോണിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഇസബൽ, ഇവാന ആൻഡ് സാവിയോ ആണ് അയച്ചിട്ടുള്ളത്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു റേഡിയോ സോനു, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത് കേട്ടോ. ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ അവരുടെ മെസ്സേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയില്ലേ, അതോ കാണുന്നില്ല, അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും റിയാസ്. ഞാനിങ്ങനെ നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്തിയിട്ടുള്ളൂ, ഇനി ബാക്കി പകുതി കിടക്കുകയാണ്. അപ്പോൾ ഞാനതിലേക്ക് വരുന്നതായിരിക്കണം. ഒരു ഒരു സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ അയച്ചവരുടെ പേരുകളിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിൽഷാദയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ദിൽഷാദ് പറയുന്നത് ന്യൂഹ് തയ്യിൽ MES ഇന്ത്യൻ സ്കൂൾ, ദുവാ തയ്യിൽ സ്പ്രിംഗ്ഫീൽഡിൽ പഠിക്കുന്നു. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. സലീം, ഹായ് നിസാ, ഗുഡ് മോർണിംഗ്, സുഖാണോ? ചായ കുടിച്ചോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

വാസു ബീക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനെ പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബി ആണ് മൊത്തത്തിൽ കേട്ടോ, ബ്ലസ്സന്റെ അക്കൗണ്ട് ബ്ലസ്സൻ ബെന്നി. ഓക്കെ, മൊത്തം ബിയുടെ ബി ആണ് കേട്ടോ ഇവരുടെ പേരുകള്. ബ്ലസ്സൻ ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും ബെൻലിൻ ബ്രഡ്ലിൻ ബെനീറ്റ, ഓഹ് അടിപൊളി, മൊത്തം ബീക്കാരാണ്, ബി ഫാമിലിയാണ് കേട്ടോ. ഓക്കെ അടിപൊളി. ഓക്കെ, അവർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഹെബിൻ്റെ മെസ്സേജ് കുറച്ച് മുമ്പ് ഇങ്ങനെയായിരുന്നു, വിഷിംഗ് ഓൾ ഫയർ ഫൈറ്റേഴ്സ് എ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡേ ഫോർ ദം ആസ് ടുഡേ വി സെലിബ്രേറ്റ് ടു ഹോണർ ദ വർക്ക്സ് ഓഫ് ഫയർ ഫൈറ്റേഴ്സ്. എനിക്ക് തോന്നുന്നത് അത് ഇന്നലെ ആയിരുന്നു ആ ദിവസം എന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇന്നലെ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ഇന്നലെ ആയിരുന്നു എന്ന് തോന്നുന്നു. കറക്റ്റ് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന അക്ഷരയും അക്ഷജുമാണ് എം എ എസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. റാഷിയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ടു ഓൾ ലിസ്ണേഴ്സ്. ഐസ ആൻഡ് ഒമർ എം എ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈമാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്? ഐസ കുട്ടിയും ഒമറുമാണ് ജോയിൻ ചെയ്യുന്നത്, അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ആർ സി ബി നിസ, വെരി ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട് വിശേഷം? സുഖം, അടിപൊളി. ചായകളൊക്കെ കുടിച്ചായിരുന്നു? ഇല്ലായിരുന്നു. ഒരു വിഷസ് പറയണം, എൻ്റെ ഫ്രണ്ട് അതുല്യ അതുൽ പൊന്നു എന്നാണ് പേര്, ഒരായിരം പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അതുല്യ അതുലിന് വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളിതാ വിഷ്.

സീറ അന്നൂർ ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും പറയുന്നു. നല്ല കുറച്ച് ഫോട്ടോസ് കൂടി അയച്ചിട്ടുണ്ട്. അടിപൊളി ഫോട്ടോസ് കേട്ടോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു ചേർന്നിട്ടുണ്ട് രണ്ടുപേർക്കും. ആ ഫാമിലിക്കും വളരെ സ്പെഷ്യൽ ആയൊരു സ്നേഹം അറിയിക്കുന്നു. സാജിന്റെ ഓർവിൽ എവ്ലിൻ, ഓക്കെ, അവർ ആ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നേപ്പിയം മ്യൂസിയത്തിന്റെ ആ ഒരു ഫോട്ടോ ഒക്കെ, അപ്പൊ അടിപൊളി കേട്ടോ. നിങ്ങൾ ആ ഫോട്ടോ ഒക്കെ സെർച്ച് ചെയ്ത് പോയി അയച്ചു തന്നല്ല, അടിപൊളി കേട്ടോ. റൈറ്റ് ആൻസറും അവർ എനിക്ക് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അങ്കിത് അർപ്പിതിന്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ ഫ്രം ഐദിൻ മുഹമ്മദ്. ശാന്തിനികേതനിലാണ് ഐദിൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ധ്യാൻ, ഹാസിക്, ഒലീവിയ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇമാനുവൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ റൈറ്റ് ആൻസറും അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാമുവൽ സാബു റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. വിജയൻ ആർ എസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഒരു വലിയ ലിസ്റ്റ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് ഷഹീൻ ആണ്. ഗുഡ് മോർണിംഗ് ബൈ തൻഫ് തന്മയ. ഓ, നല്ല പേരുകളാണ്. മെഹഫിഷ്, അർജവ്, നിതാര ആൻഡ് ഷൈനിൻ. ഓ, അടിപൊളി. ഭവൻസിലാണ് എല്ലാവരും പഠിക്കുന്നത് കേട്ടോ. അവരൊക്കെ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ്. ഓ, ചോദ്യം ഒന്നുകൂടെ പറയാമെന്നല്ലേ. ചോദ്യം വളരെ സിമ്പിളാണ്. നേപ്പിയം മ്യൂസിയം, അത് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. NAPIER, നേപ്പിയർ മ്യൂസിയം എവിടെയാണ് ആ ഒരു മ്യൂസിയം ഉള്ളത്. ഇന്ന് മ്യൂസിയം ലവേഴ്സ് ഡേ ആണ്, അതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം കേട്ടോ. ഇന്ന് നസ്രിയ നൗഫലിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയാമോ? തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നസ്രിയ നൗഫലിന് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയുന്നു. ഹെയ്സ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഹെയ്സ നസൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഹിസ കുട്ടി എത്തിയിട്ടാണ്. ഹിസ, മെഹറിൻ ആൻഡ് റയാൻ ഐഡിയയിൽ പഠിക്കുന്നു. ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ മകൻ ഷഹബാസ്, അവൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷഹബാസിന് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ. അതിഥിയും ആരാധി കുട്ടിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ നോബൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒരു ഹായ് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നോബൽ ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഹായ് കൂടി നമ്മൾ ഈ സമയത്ത് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് അതിഥിയും ആരാധിയും ആണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. ആഹിൽ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് റിയാസ്. റിയാസിൻ്റെ മെസ്സേജിലേക്ക് ഞാൻ എത്തിയിട്ടോ. എൻ്റെ മെസ്സേജ് കിട്ടിയില്ലേ അതോ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ കണ്ടു, ഇതാ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, 2 days മുന്നേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോളിംഗ് റിസൾട്ട് കണ്ടോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അതാ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു കേട്ടോ. ഓൾമോസ്റ്റ് അദ്ദേഹം അടുത്തെത്തി എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. UDF 101-110 ആണ് ആൾ പ്രെഡിക്റ്റ് ചെയ്തത്. LDF 30 പ്രെഡിക്റ്റ് ചെയ്തു. 235, NDA 1-2-3 എന്ന് പറഞ്ഞിട്ടായിരുന്നു. റിയാസ് പാലത്തിങ്ക് പന്തലിങ്കിൽ അല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും തങ്ങളുടെ പേര് കൂടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, വളരെ സ്പെഷ്യലായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരുപാട് പേരുടെ നമ്മുടെ സുനോബൂത്ത് 140

എക്സാക്ട് പ്രിഡിക്ഷനിലേക്ക് എത്തിയ അദ്ദേഹം ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി റിയാസ് പന്തലിംഗൽ ഗംഭീരമായിട്ട് ആ ഒരു പ്രഡിക്ഷനിലേക്ക് എത്തിയതിന് ഒരു ഒരു വലിയ അഭിനന്ദനങ്ങൾ കൂടി പറയുന്നു. നെക്സ്റ്റ്, അരുൺ ബേബിയുടെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ആൻഡ്രു അരുണും അബ്രാം ജോസഫ് അരുൺ. ഞാൻ കഴിഞ്ഞ ദിവസം തെറ്റിച്ചിരുന്നു അല്ലേ പേര്. ഓക്കെ ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. വെരി സ്പെഷ്യൽ മോർണിംഗ്. ഭവൻസിലാണ് അവർ പഠിക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ഫോട്ടോ കൂടി എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, തൊമ്മിയുടെ അപ്പൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും തൊമ്മി എത്തിയിട്ടുണ്ട്. സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവന്തിക സാജൻ. ഗുഡ് മോർണിംഗ് ആൻഡ് പീസ്ഫുൾ. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇതിലപ്പുറം എന്താണ് നമുക്ക് ആവശ്യം അല്ലേ? പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് അവന്തിക എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ജിബി ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഓൺ ദ വേ ടു ബിർള സ്കൂൾ, ഡിയോൺ, റീവ്, അമ്മു, ഡെർലിൻ. അടിപൊളി പേരുകളാണല്ലോ. ജിബിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. നെക്സ്റ്റ്, ഷിജുവിൻ്റെ മെസ്സേജാണ്. ടുഡേസ് മൈ മാംസ് ബർത്ത്ഡേ. ഹർ നെയിം ഈസ് വിനീത. ഐ എം ഫ്രം 5th ക്ലാസ് ഇൻ ഭവൻസിലാണല്ലേ. ഓക്കെ, ഭവൻസിലെ വിനീത മാമിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം മാമിന് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാലും വളരെ സ്നേഹത്തോടുകൂടി മാം വിനീത മാമിനും ഹാപ്പി ബർത്ത്ഡേ വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ഭവൻ സ്കൂളിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. മോൻ്റെ പേരെന്തായിരുന്നു? നിഹാലാണോ? ഞാൻ നേരത്തെ മെസ്സേജുകൾ നോക്കിയങ്ങ് പേര് പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, പ്ലീസ് ഇതാരാണ്? ജോയ് ആണ് മെസ്സേജ്. ജോയ്, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സന എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സന. യു സെഡ് റൈറ്റ്. അതാണ് ഹെബിനെ, ഇന്നലെയായിരുന്നു ആ ദിവസം. ഓക്കെ, നെക്സ്റ്റ് റിഷാലിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഐഷക്കുട്ടിയാണ് മെസ്സേജ് അയക്കുന്നത്. റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ജിതു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഓക്കെ, ഇന്നും ഗംഭീരമായിട്ടുള്ള ഒരു ഒരു പിക്ചർ എത്തിയിട്ടുണ്ട് വരച്ചിട്ട്. നമ്മുടെ ജുവലാണ് എല്ലാ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല എന്താ പറയുക, ഒരുപാട് നല്ല നല്ല വരകൾ ആളുടെ ഭാഗത്ത് നല്ല ഡ്രോയിങ്സ് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്നും അടിപൊളിയായിട്ടൊരു കിറ്റി, ഹലോ കിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ വെച്ചല്ലേ. അടിപൊളി അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മുടെ ജുവലിന് ഒരു എന്താ പറയുക, ഒരു നല്ല കയ്യടിയൊക്കെ നമുക്ക് കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഗംഭീരമായിട്ടാണ് എല്ലാ ദിവസവും നല്ല നല്ല വരകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ കയ്യടികൾ ജുവൽ മെരിയ ജിതുവിന്. ഭവൻസിലാണ് ജുവൽ കുട്ടി പഠിക്കുന്നത്. നെക്സ്റ്റ്, ഹനോ കൻ ഹന്നെ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് മാനവ് മനോജും മാധവ് മനോജും എത്തിയിട്ടുണ്ട്. ഞാൻ സമയം പോയത് അറിയുന്നില്ല കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയി. നമുക്ക് അടുത്ത പാട്ടിലേക്ക് എത്തേണ്ട സമയമാണ്. പക്ഷെ ഇനി എനിക്കൊരു ഒരു വലിയ ലിസ്റ്റ് ഓഫ് മെസ്സേജസ് ഇനിയും ബാക്കിയാണ് കേട്ടോ. ഞാൻ പാട്ടിലേക്ക് പോകണോ ബാക്കി മെസ്സേജസിലേക്ക് പോകണോ എന്നൊരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഷബാനയുടെ അക്കൗണ്ടിൽ നിന്ന് മാഹിൽ റൈറ്റ് ആൻസർ അയക്കുന്നു. ഗുഡ് മോർണിംഗ് നിസ, അബിൻ തോമസ് ആണ്. വെരി ഗുഡ് മോർണിംഗ്. സുപ്രഭാതം നിസ, പിള്ളേഴ്സിനും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ജിനീഷ് ഒലിവ് സ്കൂൾ മെസ്സേജ് ചെയ്യുന്നു. നിസാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും. അയേഷ ഇസ ഫ്രം ശാന്തിനികേതൻ ആണ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അയേഷ ഇസ ഫ്രം ശാന്തിനികേതൻ, ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നു. ചായ കുടിച്ചിട്ടില്ല. ഓക്കെ, ബിനു റാഫേലിൻ്റെ മെസ്സേജ്. ഹെലൻ കുട്ടി എത്തിയിട്ടുണ്ട് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട്. ഹെലൻ റൈറ്റ് ആയിട്ടാണ് അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, അരുൺ തോമസിൻ്റെ ഒരു സ്പെഷ്യൽ മോർണിംഗ് എല്ലാവർക്കും. അരുൺ പറയുന്നു നോബൽ നാഷണൽ സ്കൂളിൽ നിന്നും. നെക്സ്റ്റ് മെസ്സേജ് റൈറ്റ് ആയിട്ട് അയക്കുന്നത് നമ്മുടെ ആദിലും അഭിനവും റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഹാപ്പി ബർത്ത്ഡേ വിനീത മാം ഫ്രം ഭവൻ സ്കൂൾ. ഓ, ഇന്ന് വിനീത മാമിൻ്റെ സ്പെഷ്യൽ ഡേ കൂടിയാണല്ലോ. അപ്പോൾ വിനീത മാമിൻ്റെ കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനീത മാമിന് ഭവൻ സ്കൂളിൽ നിന്നും വിനീത മാമിനൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ഒന്നുകൂടി കൊടുക്കാം.

ഗുഡ് മോർണിംഗ് എവറിവൺ ഫ്രം നതാഷയാണ് ഗുഡ് മോർണിംഗ് പറയുന്ന വെരി ഗുഡ് മോർണിംഗ് നതാഷ കുട്ടി. മുജീബ് ഖത്തറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാജു ശ്രീധർ റഷീദിന്റെ മെസ്സേജ് അല്ലെ, റഷീദ് മുഹമ്മദിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ ഇന്നത്തെ മെസ്സേജുകൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി ഇന്ന് ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബർത്ത്ഡേ പാട്ടിലേക്ക് പോയാലോ. നാടോടി എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുണ്ട്, എം ജി ശ്രീകുമാർ പാടിയ ഈ ഒരു പാട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: Vodafone Shoof app.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: റേഡിയോ സനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
4: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് May 5 ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കുമപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ. പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും കരുതലിനും സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
3: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, brought to you by
4: Daiso Japan. You name it, we have it.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുപേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഷാജിദ് ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എല്ലാവരുടെയും മെസ്സേജ് വായിച്ചതിൽ എൻ്റെ മെസ്സേജ് എല്ലാം വായിച്ചതിൽ നമ്മൾ പെട്ടില്ല. അയ്യോ, മിസ്സായിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടായിരുന്നു അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ഫയാസ്, ഫാരിസ്, അബിമോൻ, ഇഹാന, റേച്ചൽ ആൻഡ് ആരിയാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ആൻസർ നമുക്ക് മക്കളാണ്. ഓക്കെ, ഷാജിദിൻ്റെ മക്കളയച്ച മെസ്സേജായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വലിയ സ്പെഷ്യൽ സ്നേഹം കൂടി അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കാശി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി ഗുഡ് മോർണിംഗ് കാശിക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജുണ്ട്. പ്രയാഗയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പ്രയാഗയ്ക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. സെയ്റ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മൈ റേഡിയോ സെനോ. അതാണ് ഓക്കെ, അടിപൊളി. ഐ ലവ് റേഡിയോ സെനോ എന്ന് കൂടി പറഞ്ഞിട്ട് സെയ്റ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മോളെ. സെയ്റ ഡെറിക്കാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എല്ലാ മലയാളികൾക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് കമറുദ്ദീൻ എച്ച് എം സി, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കൂടി കിട്ടിയിട്ടുണ്ട്. ബിജു, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വീർ വിരാജ്, ഓക്കെ, വിനോജ്, റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ ഫ്രം നോബൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. പ്രഭു മാടമ്പിക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ ഹാപ്പി ബർത്ത്ഡേ വിനീത മാം ഫ്രം ഭവൻ സ്കൂൾ. ഇന്ന് വിനീത മാമിൻ്റെ ഡേ ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കണം. വിനീത മാമിന് അത്രമാത്രം സ്നേഹത്തോടുള്ള ഒരുപാട് കുട്ടീസിൻ്റെ വിഷസ് എത്തുന്നുണ്ടായിരുന്നു. വിനീത മാമിനെ വിഷ് ചെയ്യുന്നു, ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് ഉണ്ട്. ഓൾസോ ടു ഇവാൻസ് ആൻഡ് ജോവാൻസ് ഗ്രാൻഡ് മദേഴ്സ് ബർത്ത്ഡേ ആണ്, അപ്പം അതിനുള്ള സ്പെഷ്യൽ വിഷസും പറയുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജുകൾ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് പറയുന്നു. റഷീദ് ടി കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡി എ വൺസിന് സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് നിസ്സാന്ന് പറഞ്ഞിട്ട് അരുൺ എസ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് ഫ്രം ആക്ന ആൻഡ് ആക്നെ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് അതീബ്, അതീബ് ആന എന്ന് കൂടി പറയുന്നു. അതീബിനും മോർണിംഗ് പറയുന്നു. ടിസ്പിൻ ആൻഡ് ടിസ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്തൊരു കിടിലം പാട്ടിലേക്ക്, ചെന്നൈ ബീച്ചിലേക്ക്. കൂടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ് കേട്ടോ. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണുള്ളത്. അതൊരു ആർട്ട് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കൂടിയാണ് കേട്ടോ, നേപ്പിയർ മ്യൂസിയം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായി തന്നെ എല്ലാവരും പറഞ്ഞു, ട്രിവാൻഡ്രത്താണ് എന്ന് പറഞ്ഞു, കറക്റ്റ് ആൻസർ ആയിരുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു അടിപൊളി പാട്ട് നമ്മൾ കേൾക്കുന്നത്.
6: Hit of the hour. In the art of Podumakulanda.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. May 5th ചൊവ്വാഴ്ച ദിവസമാണ്. അബിജാൻ നിക്സൺ ഫാമിലി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. സക്കീർ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് മണി മച്ചിങ്ങൽ, ഇഷാനി ആൻഡ് ഇത്തൽ പ്രവീൺ നോബൽ സ്കൂളിൽ നിന്ന് അവരുടെ മോർണിംഗും എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് അജീഷ് വയലിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഈ മെസ്സേജ് ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് വരുന്നതായിരിക്കും. ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇന്ന് ഓക്കെ ഇന്ന് ബർത്ത്ഡേ ആണ്, അതാണോ കവി ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ചു വേറെ ഏതോ വലിയ കാര്യമാണ് എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമായിരുന്നു കേട്ടോ, ഒന്ന് മനസ്സിലൊന്ന് എഴുതിയത് എന്താണെന്നൊന്ന് വായിച്ചു പോവുകയായിരുന്നു. അജീഷ് വയലിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജിങ്ങിന്, അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഗാഡ്ജറ്റുകളുടെയും കമ്പ്യൂട്ടർ ഗെയിമുകളുടെയും അകമ്പടി ഇല്ലാതെ പാടത്തും വരമ്പത്തും ബാല്യം ആഘോഷിച്ച, ഡിജിറ്റൽ അക്ഷരങ്ങൾക്ക് മുൻപ് ഹൃദയം കൊണ്ടെഴുതിയ കത്തുകളിലൂടെ പ്രണയം കൈമാറിയ, മാറുന്ന ഡിജിറ്റൽ ലോകത്ത് അമ്പരന്ന് നിൽക്കാതെ ടെക്നോളജിയെ കൂടെ കൊണ്ട് നടക്കുന്ന, ഔദ്യോഗിക രേഖകളിൽ മാതാപിതാക്കളുടെ ഊഹക്കണക്കിൽ തോന്നിയൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് നടക്കുന്ന, പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ഇടയിൽ ഒരു പാലമായി നിൽക്കുന്ന 80s കിഡ്സിൻ്റെ പ്രതിനിധിയായ ഞാൻ ഇന്ന് മറ്റൊരു ജന്മദിനം കൂടി ആഘോഷിക്കുന്നു. അജീഷ് വയലിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ അജീഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അജീഷിന് വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായിട്ട് ഒരു ഹാപ്പി

0: നോബൽ സ്കൂളിൽ നിന്നും ദിഹയെ ജോയിൻ ചെയ്യുന്നുണ്ട്. ദിഹയ്ക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് പറഞ്ഞുകൊണ്ട്
1: മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140 ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ് presented by
2: Marsa Hypermarket Be Fresh Be You
1: supported by
2: Signature by Marsa and Sky Digital
1: elevating brands in the digital sky
0: ഇന്നലെ ഇലക്ഷന്റെ റിസൾട്ട് എത്തിയതോടുകൂടി എന്താ പറയുക, അതിഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നമ്മൾ നാട്ടിൽ കാണുന്നു. വിജയത്തിന് ശേഷമുള്ള നമ്മളുടെ ആ ഒരു വിലയിരുത്തലുകളും അങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നമ്മളങ്ങോട്ട് മാറിയിട്ടില്ല. ആ ഒരു ഒരു ഒരു ആ ഒരു തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ റിസൾട്ട് ആ ഒരു ഉത്സവമാണല്ലോ, ആ ഉത്സവത്തിൻ്റെ ഫീലിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എന്നറിയാം. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ദിവസം, ഇന്നത്തെ മോർണിംഗും ആ ഒരു ഫീലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും സമയമാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, ഇന്നലെ നിങ്ങളെ ഞെട്ടിച്ച ഒരു വിജയം ആരുടേതായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഒരു ചെറിയ ചോദ്യമായിട്ട് ചോദിക്കാനായിട്ടുള്ളത്. ഇന്നലത്തെ ആ ഒരു റിസൾട്ട് അതിഗംഭീരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വിജയത്തിൽ നിങ്ങളെ ഞെട്ടിച്ച ഒരു വിജയം ആരുടേതായിരുന്നു എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്ത് ചോദിക്കുകയാണ്. കൂടെ തന്നെ നമ്മളുടെ പ്രഡിക്ഷനിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിഗംഭീരമായിട്ട് വളരെ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു നമ്പറിലേക്ക് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ ഒരു വിജയത്തിൽ നിങ്ങളെ ഞെട്ടിച്ച ആ ഒരു വിജയം ആരുടേതായിരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. സുനോ ബൂത്ത് 140 നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് ആ പേരുകൾ അയക്കാം. 5000 എന്ന നമ്പറിലേക്ക് ഇന്നലത്തെ വിജയം വിജയ പ്രഖ്യാപനം ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ സമയത്ത് നിങ്ങളെ ഞെട്ടിച്ച ഒരു വിജയം ആരുടേതായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം. മെസ്സേജുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്.
1: Marza Group presents Suno Booth 140 The complete election updates presented by
2: Marza Hypermarket Be Fresh Be You
1: supported by
2: Signature by Marza and Sky Digital
1: elevating brands in the digital sky.
0: അങ്ങനെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 കഴിഞ്ഞ് 6 മെയ് 5 തീയതി ചൊവ്വാഴ്ച ദിവസം മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. അതിഗംഭീരമായിട്ട് നമ്മുടെ സുനോ ബൂത്ത് 140 എന്നൊരു ചെറിയ ചോദ്യമല്ല, വലിയ ചോദ്യമാണ്. ഇന്നലെ നിങ്ങളെ ഞെട്ടിച്ച ഒരു ഫലപ്രഖ്യാപനം എത്തിയ സമയത്ത് നിങ്ങളെ ഞെട്ടിച്ചൊരു വിജയം ആരുടേതായിരുന്നു എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം.
1: Presented by Marsa Hypermarket. Be fresh, be you. Supported by Signature by Marsa and Sky Digital.
2: Elevating brands in the digital sky.
0: ദിലീപ് മോഹൻ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം അതിലേക്ക് നമ്മൾ പോവാണ്. അർഹതയുള്ളവർ വിജയിച്ചു, തോറ്റവർ തോൽവി മനസ്സിലാക്കി അത് തിരുത്തുക, പരാജയം ഒരു പഠനമാണ്, ജയിച്ചവർ നല്ല ഭരണം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്യുബേക്കിലെ ഓൾ സ്റ്റാഫിന് ഒരു നല്ല മോർണിംഗ് പറയൂ എന്ന് അതീപ് ചോദിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് എല്ലാവർക്കും പറയുന്നു. കൂടെ തന്നെ ആർഡേക്ക് വിജയമാണ് നിങ്ങളെ വലിയ രീതിയിലൊന്നും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ സുനോ ബൂത്ത് 140 ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെസ്സേജുകളിലേക്ക് ഞാൻ പോവാണ്. റഷീദ് ടി കെ പറയുന്നത് സന്ദീപ് വാര്യരുടെ വിജയമാണ് ഞെട്ടിച്ചത് എന്ന് റഷീദ് ടി കെ പറയുന്നു. അടുത്ത ആളും അത് തന്നെയാണ് പറയുന്നത്, സന്ദീപ് വാര്യറാണ് ഞെട്ടിച്ചത് എന്ന് പറയുന്നു. ആളുടെ പേരില്ല, റൈറ്റ്, ആൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിറോസ് ഖാൻ പറയുന്നത് ജ്യോതി ചാമക്കാല ആ ഒരു വിജയം വലിയ രീതിയിൽ ഞെട്ടിച്ചു എന്ന് പറയുന്നു. ജിനോ പി എം പറയുന്നത് പിഷാരടി, രമേശ് പിഷാരടി വിജയമാണ് ഒന്ന് ഞെട്ടിച്ചു പോയിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ചെറിയ ചോദ്യം, ഈ ഒരു വലിയ ചോദ്യം, ചെറിയ ചോദ്യം നല്ല വലിയ ചോദ്യം തന്നെയാണ്, നിങ്ങളെ ഞെട്ടിച്ച ഒരു വിജയം ഇത്തവണ ആരുടേതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് മറുപടികൾ അയക്കാം 5000997 എന്ന നമ്പറിലേക്ക്. അതിനിടയിൽ ഒരു ബർത്ത്ഡേ വിഷ് എത്തിയിട്ടുണ്ട്. ടുഡേ ഈസ് മൈ ഡിയർ ഫ്രണ്ട് അസ്നിയാസ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അസ്നിയ, വിഷിംഗ് യു ഓൾ ദി ബ്ലെസ്സിങ്സ് ഡിയർ എന്ന് പറഞ്ഞിട്ട് വിത്ത് ലവ് ആഗ്നലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അസ്നിയയ്ക്ക് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി വളരെ സ്നേഹത്തോടുകൂടി നമ്മളൊരിക്കൽ കൂടി പറയുകയാണ്. ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് ആഗ്നലാണ് മെസ്സേജ്. ഏഞ്ചലാണ് അല്ലേ, ഞാൻ തെറ്റിച്ചാണോ പറയുന്നത്, എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ കേട്ടോ. ഓക്കെ, എനിവേ ആ സ്നേഹയ്ക്ക് എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേയും സ്നേഹത്തോടെ പറയുന്നു. ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരികയാണ്. മനാഫ് പറയുന്നത് രമേഷ് പിഷാരടിയുടെ വിജയമാണ് ഞെട്ടിച്ചത് എന്ന് പറയുന്നു. അനീസ് പറയുന്നത് ചാത്തന്നൂര്. ഓക്കെ, തീർച്ചയായിട്ടും അനീസ് പറയുന്നത് ചാത്തന്നൂരിലെ ആ ഒരു വിജയം ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അവസാന റൗണ്ടിലേക്ക് ചാത്തന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്ഭുതത്തോടുകൂടിയായിരുന്നു ചാത്തന്നൂരിൻ്റെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അജീഷ് വയലിൽ പറയുന്നത് സന്ദീപ് വാര്യർ ആൻഡ് വി കുഞ്ഞികൃഷ്ണൻ ഇവരുടെ വിജയം അങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊരു ഞെട്ടിച്ച വിജയമായിട്ട് മാറ്റപ്പെട്ടു എന്നാണ് അജീഷ് വയലിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ റെജി വയനാട് ആൻഡ് ഫാമിലി എത്തിയിട്ടുണ്ട്, അവർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. മറ്റ് സ്റ്റേറ്റുകളിലെ വിശേഷങ്ങൾ കൂടി അബ്ദുൽ സത്താറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അജു വെട്ടിയാർ പറയുന്ന വി പി അബ്ദുൽ റഷീദ് അദ്ദേഹമാണ് ഇന്നലെ ഞെട്ടിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറുടെ പേര് കൂടി അജു വെട്ടിയാർ പറയുന്നു. ഹസ്നയാണ് സന്ദീപ് വാര്യർ എന്നാണ് ഹസ്നയും പറഞ്ഞിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഫഹദ് അഹമ്മദാണ്. ഫഹദ് പറയുന്നത് ജി സുധാകരൻ ഞെട്ടിച്ചു അറ്റ് അമ്പലപ്പുഴ, അതും വൻ ഭൂരിപക്ഷത്തോടുകൂടി ഞെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഫഹദ് അഹമ്മദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ ബലപ്രഖ്യാപനം എത്തിയ സമയത്ത് നിങ്ങളെ ഞെട്ടിച്ച ആ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ ഒരു വിജയം ആരുടെ ഇതായിരുന്നു എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മറുപടികൾ അയക്കാം 500 009 17 എന്ന നമ്പറിലേക്ക്. മലബാർ വെഡ്ഡിംഗ് മൂവിയിലെ പാട്ടാണിത്.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കുറച്ചുപേരുടെ വിഷസ് കൂടി എനിക്ക് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷസിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് നിസ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. മമ്മി ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. ഗംഭീരമായിട്ടൊന്ന് വിഷ് ചെയ്യൂ. മമ്മി റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കണം നിങ്ങളുടെ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് സരികയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ, മമ്മിയുടെ പേര് പറഞ്ഞില്ലല്ലോ, വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ ഒത്തിരി സ്നേഹത്തോടുകൂടി മമ്മിക്ക് പറയുന്നു. ഷാരികയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്, മമ്മി ഇവിടെ ഉണ്ട് എന്നും പറയുന്നു. അപ്പം നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കും കേട്ടോ. ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. അതിനുശേഷം ഫോട്ടോസും വിശേഷങ്ങളും ഒക്കെ തന്നെ നമ്മൾക്ക് അയച്ചിടുകയും വേണം കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് മറ്റ് സ്റ്റേറ്റുകളിലെ ഒരുപാട് വിജയങ്ങൾ ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ജെയ്സനും അത് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിസാമിൻ്റെ സുഖം മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിസാം. ജസ്റ്റേജി പറയുന്നത് ജ്യോതികുമാർ ശ്യാമക്കാലയുടെ വിജയം ഞെട്ടിച്ചു എന്ന് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇഫ്തിഹാറുദ്ദീൻ, അജയ് കുശൻ, അങ്ങനെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തുന്നുണ്ട്. അതിബേ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്ന കേട്ടോ, ക്യുബേക്കിലെ എല്ലാ സ്റ്റാഫിനും ഒരു മോർണിംഗ് പറയണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ആ വിഷസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് പറയുന്നത് പിണറായി വിജയൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുഹമ്മദ് മുസ്തഫയുടെ മെസ്സേജും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് എന്തൊക്കെയായിരിക്കും, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ കൗതുകമുള്ള ഒരു വിശേഷം കൂടിയാണ് അല്ലേ.
1: Marza Group presents Suno Booth 140, the complete election updates. Presented by
2: Marza Hypermarket, Be Fresh, Be You.
1: Supported by
2: Signature by Marza and Sky Digital.
1: Elevating brands in the digital sky.

അങ്ങനെ പത്രങ്ങളുടെ തലക്കെട്ട്, ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ട് എന്തായിരിക്കും എന്നുള്ളത് എപ്പോഴും നമ്മൾക്ക് ഭയങ്കര കൗതുകം തരുന്ന ഒരു കാര്യമാണ്. കുറച്ചധികം നാളുകളായിട്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും പത്രങ്ങൾ തലക്കെട്ടിടുക എന്നുള്ളത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു വിശേഷമാണ്. അപ്പൊ ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ച തലക്കെട്ടുകൾ ഏതൊക്കെയാണ് അതുകൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളുടെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്ത, അത്ര ക്രിയേറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു ഒരു പത്ര തലക്കെട്ട് ഏതാണ് എന്നുള്ളത് അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു വിശേഷങ്ങൾ കൂടി നിങ്ങൾ അയച്ചോളൂ. കൂടെ നമ്മുടെ ശാരികത മെസ്സേജ് ചെയ്യുന്നുണ്ട്, മമ്മിയുടെ പേര് മല്ലിക എന്നാണ് അല്ലേ, ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്, മല്ലിക എന്നാണ് പേര്. ആ ഫോട്ടോസൊക്കെ കൂടി എനിക്ക് അയച്ചിടുന്നുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ആശംസകൾ ഒരിക്കൽ കൂടി മല്ലികാമ്മയ്ക്ക് നമ്മൾ പറയുന്നു. രാജീവ് ആനന്ദ്, ഇന്ന് നാട്ടിൽ വെക്കേഷന് പോകുന്ന ഞങ്ങളുടെ ഫ്രണ്ട് അനുവിനും ഗോകുലിനും, കറക്റ്റ് ആണല്ലോ അല്ലേ, അനു ആൻഡ് ഗോകുൽ എന്നല്ല ഉദ്ദേശിച്ചത്. ഹാപ്പി ജേർണി പറയുന്നു. ടീം നിർത്യതി, ഓക്കെ, അവരുടെ വകയുള്ള ഒരു ഒരു വിഷസ് ആണ് രണ്ടുപേർക്കും സ്പെഷ്യലി പറയുന്നത്. അനുവിനും ഗോകുലിനുമുള്ള വിഷസ് അവർ പറയുന്നു. നെക്സ്റ്റ് ജൈസൽ മെസ്സേജ് ചെയ്യുന്നു, ഇന്ന് ആദ്യമായിട്ട് ഖത്തറിലേക്ക് വന്ന അരുണിനും അക്ഷയ്ക്കും ഒരു ആശംസ പറയാം. ഉറപ്പായിട്ടും അപ്പം ഇന്ന് ആദ്യമായിട്ട് ഖത്തറിലേക്ക് കാലെടുത്ത് കുത്തിയ അരുണിനും അക്ഷയ്ക്കും വളരെ സ്പെഷ്യലായിട്ടൊരു ആശംസകൾ കൊടുക്കുന്നത് ജൈസൽ തുർക്കിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആശംസകൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം, ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ ആരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു, അങ്ങനെ നിങ്ങൾക്ക് ഗംഭീരമായി തോന്നിയ ആ തലക്കെട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്കൊന്ന് ചോദിക്കാനായിട്ടുണ്ട്. ആ ഒരു തലക്കെട്ടുകൾ കണ്ട ആളുകളുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. എനിക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, മേക്കൻ ആൻഡ് ഹറോൾഡ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഞെട്ടലോട് ഞെട്ടലായിരുന്നു ഇന്നലത്തെ ദിവസം, UDF മൊത്തം ഞെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ കൂടി ഞാനൊന്ന് ചോദിച്ചു വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കൗതുകത്തോടുകൂടി കണ്ട പത്രങ്ങളുടെ തലക്കെട്ടുകൾ നമ്മൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ. ഒരു വിഷസ് കൂടിയുണ്ട്, ആർക്കാണ് വിഷസ്? റിയാസേ, എൻ്റെ ഫ്രണ്ട്, ഓക്കെ, ഫ്രണ്ടിനുള്ളൊരു വിഷസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഫ്രണ്ട് അരുണും അവൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു വിഷ് കൊടുക്കുമോ? ഓ, തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റിയാസിൻ്റെ ഫ്രണ്ട് അരുണും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. സദാനന്ദൻ്റെ സമയം എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. ജ്യോതി ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ജ്യോതിക്കും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നല്ല പാട്ട് നമ്മൾ കേൾക്കുന്നത്. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മളിപ്പോൾ കേട്ട് ആസ്വദിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: ും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
4: You're listening to Radio Sino 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മളുടെ ഖത്തറിൽ അതിഗംഭീരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു കായിക മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് കേട്ടോ. ഗൾഫ് രാജ്യങ്ങൾ കാത്തിരിക്കുന്ന മത്സരങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 4th GCC ഗെയിംസിനായിട്ട് നമ്മുടെ ഖത്തർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ ഒരു മത്സരങ്ങളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. May 11 മുതൽ 22 വരെയാണ് GCC ഗെയിംസ് നമ്മുടെ ഖത്തറിൽ വെച്ച് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 100 കണക്കിന് താരങ്ങൾ, അതായത് GCC രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് താരങ്ങൾ പങ്കെടുക്കാനായിട്ട് പോകുന്നു. 19 കായിക ഇനങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു കായികമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സൗഹൃദമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെയൊക്കെ വാർത്തെടുക്കുന്നതും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു GCC ഗെയിംസ് നമുക്ക് അരികിലേക്ക് വരുന്നത്. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, അത്ലറ്റിക്സ്, സ്ക്വാഷ്, ഫെൻസിങ്, ബോക്സിങ്, കരാട്ടെ, നീന്തൽ, ബാസ്കറ്റ്ബോൾ, ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, വോളിബോൾ, അങ്ങനെ പല ഇനങ്ങളിലായിട്ട്, കുതിരസവാരി തുടങ്ങിയ പല ഇനങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ട് നമ്മുടെ GCC ഗെയിംസ് മുന്നോട്ട് വരട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജ് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. സനീഷ് പോളിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അദാലിയ സനീഷും ആയുഴയും ജോയിൻ ചെയ്യുന്നു. അവർക്കും ഒരു നല്ല മോർണിംഗ് പൊതാറിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ GCC ഗെയിംസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. May 11 മുതലായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
6: Only on Radio Suno.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream, dream bigger.
4: And
5: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
6: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. നാലാമത് GCC ഗെയിംസിനായി ഖത്തർ ഒരുങ്ങിക്കഴിഞ്ഞു. May 11 മുതൽ 22 വരെ ദോഹയിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ GCC രാജ്യങ്ങളിൽ നിന്നായി 100 താരങ്ങൾ പങ്കെടുക്കും. 19 കായിക ഇനങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾക്കൊപ്പം സന്ദർശകർക്കും കായിക ആരാധകർക്കുമായി വിവിധ ഫാൻ ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും ഒരുക്കുന്നു. ഖത്തർ സോഷ്യൽ വർക്ക് ഫൗണ്ടേഷന് കീഴിലുള്ള അൽനൂർ സെന്റർ ഫോർ ബ്ലൈൻഡ് ബിരുദദാന ചടങ്ങ് ലുസൈൽ സിറ്റിയിലെ സെന്റർ ആസ്ഥാനത്ത് പ്രൗഢ ഗംഭീരമായ സദസ്സിൽ നടന്നു. സെന്ററിലെ പരിശീലനത്തിന് ശേഷം വിവിധ സ്കൂളുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ ബിരുദധാരികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ആരോഗ്യകരമായ ജീവിത ശൈലിക്കായി ഓടിത്തുടങ്ങാമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ പരിശീലനങ്ങൾ. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ കായിക പ്രവർത്തനങ്ങളിലും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിലും താൽപര്യം വളർത്തുക, പൊതു ഇടങ്ങളിലും പാർക്കുകളിലും വ്യായാമ പരിശീലന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയും സായാഹ്നങ്ങൾ പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ സംഘടിപ്പിക്കും. കായിക യുവജന മന്ത്രാലയവുമായി സഹകരിച്ച് അസ്പെയർ പാർക്ക്, അൽലുക്ത പാർക്ക്, അൽറയാൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ നടക്കുക. IPL ഇന്ന് ഡൽഹി ചെന്നൈ മത്സരം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
6: ഡേയ്സ് ഓഫ് ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് May 5 ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കുമപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ. പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും കരുതലിനും സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
5: Radio Suno presents Story of the Day, brought to you by
6: Daiso Japan. You name it, we have it.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is
9: Mori Safari.
10: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ
11: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സർ നിങ്ങളുടെ കൂടെയുണ്ട്. 5ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കും ഒക്കെ എത്തേണ്ടതായിട്ടുണ്ട്. അത്തരം ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൻ്റെ 2ാം പാദ മത്സരങ്ങൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് നടക്കുന്നു എന്നുള്ള വിശേഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഐ പി എൽ വിശേഷത്തിലേക്ക് കൂടി ഒന്ന് എത്തേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഒരുപാട് കുട്ടിക്കച്ചവടക്കാരുണ്ട് എന്നുള്ളത്, അതായത് കുട്ടികൾക്ക് അവധിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നു. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ചെറിയ രീതിയിലുള്ള അവരുടെ കുഞ്ഞ് എന്താ പറയുക, കച്ചവടങ്ങൾ, ഇപ്പോൾ മിഠായികളാണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഉണ്ണിയപ്പം ചെറിയ രീതിയിൽ ചെറിയൊരു പോർഷൻ വിൽക്കുക, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, സ്നാക്സ് വിൽക്കുക, അങ്ങനെ ഒരുപാട് കുട്ടിക്കച്ചവടക്കാർ നാട്ടിൽ പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ കുട്ടികൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി അവൻ വിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച ഒരു കുട്ടി കച്ചവടമുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് ആ ഒരു വീഡിയോ ഇപ്പോൾ അതിഗംഭീരമായിട്ട് മില്യൺസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത ആൾ തന്നെ നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് ആ ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ കുട്ടിയുടെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത്, എന്തായിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് ആ മോൻ ചിന്തിച്ചത് എന്നുള്ളതൊക്കെ വഴിയേ ഞാൻ പറയാം. അതൊന്ന് ഒരു ചെറിയ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ആ ഒരു കുട്ടിക്കച്ചവടത്തിൻ്റെ സ്പെഷ്യൽ വിശേഷങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നു. ഇപ്പോൾ കേൾക്കുന്നത് അവതാരം മൂവിയിലെ പാട്ടാണ്. നിവാസ് പാടി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் ஆண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: മോഹിനൂർ മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞെനിസ മാത്രമല്ല, ഇനി നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. മലപ്പുറത്ത് നിന്നുള്ള ഒരു വിശേഷമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു, ഓൾറെഡി നാട്ടിൽ ഒരുപാട് കുട്ടികൾ അവധിയാണ്. ഈ അവധി സമയത്ത് അവരുടെ പല പല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ, കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയവുമായിട്ട് മലപ്പുറത്ത് ഉള്ള ഒരു കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഹോട്ട് വീൽസിൻ്റെ കളക്ഷനൊക്കെയാണ് ആളിങ്ങനെ വിൽക്കാനായിട്ട് നമ്മുടെ ആ ഒരു മലപ്പുറത്ത് ആ ഒരു ഭാഗത്ത്, മങ്കട ഭാഗത്താണ് ആ ഒരു ഏരിയയിൽ ആൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങൾ കണ്ട നിസാം അതിൻ്റെ വീഡിയോ ആക്കുകയും വീഡിയോ ഗംഭീരമായിട്ട് ഭയങ്കര ഒരു റീച്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസാം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിസാമേ, ഗുഡ് മോർണിംഗ്.
1: അപ്പൊ
0: നിസാമിന്റെ വീഡിയോയിൽ ഒരു കുട്ടി അതിഗംഭീരമായ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയാണ് കുട്ടീനെ മീറ്റ് ചെയ്തത്, ഒന്ന് ഷെയർ ചെയ്യാമോ?
1: ഞാന് നിലമ്പൂരിൽ വർക്കിന് പോയതായിരുന്നു. ഞാന് വീഡിയോ അങ്ങനെയുള്ള പരിപാടികളാണ് വീഡിയോ ഒക്കെ. അപ്പൊ ഞാന് എനിക്കൊരു ഇതുണ്ട്, ഞാൻ എന്ത് കണ്ടാലും ഇങ്ങനെ വീഡിയോ എടുക്കും. പ്രത്യേകിച്ച് കുട്ടികള് സൈഡിലിന്ന് കച്ചവടങ്ങനെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെറുപ്പിച്ചിരുന്നു. ഞാൻ, എനിക്ക് 3000 ഫോളോവേഴ്സ് ഉണ്ട്, 4000 ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് മാങ്ങ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ തരാം, സ്റ്റോറി തരാം, നിങ്ങൾ കച്ചവടം കൂട്ടി തരാന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കും
0: പോയിട്ട്.
1: അതുപോലെ എനിക്കാണെങ്കിൽ ഈ ഹോട്ട് വീൽസിന്റെ കളക്ഷനും ഉണ്ട്, അങ്ങനെ ഒരു ഭ്രാന്തും ഉണ്ട്. അതിലൂടെ മങ്കട, മലപ്പുറം മങ്കടയാണ് ഇത്. ഈ ഒരു പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ ഈ പരിപാടി ഉണ്ട്. ഇവനെ ഞാൻ കണ്ടിട്ടില്ല, ഹോട്ട് വീൽസ് ഇങ്ങനെ നിർത്തി കണ്ടു. അപ്പൊ ഞാന് ഇവന്റെ അടുത്ത് പോയി ഇങ്ങനെ വണ്ടി വന്ന് ഇറങ്ങിയപ്പോ ഉണ്ട്, അടിയിൽ നിന്ന് ഒരാളിങ്ങനെ പൊങ്ങിയിരുന്നു. അപ്പൊ ഇയാണ് ഇത്ര വലിയ ബിസിനസ് ആയിട്ട് നിൽക്കണോ ചോദിച്ചു. ഞാനല്ല, എന്റെ കാക്കുവിന്റെ ഐഡിയ ആണ് പറഞ്ഞു. ആ അപ്പൊ ഞാൻ അവിടെ ഇറന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ, ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് നല്ല ഇഷ്ടം എന്റെ പരിപാടിയാണ്. അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു എന്റെ പരിപാടി അല്ല പിന്നെ റിജിലിന്റെ കാക്കുവിന്റെ
0: പരിപാടിയാണ്.
1: കാക്കുന് അപ്പൊ കാക്കുന്ന് കാക്കു പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ ഞാൻ
0: 9th class.
1: ഞാൻ ഓർമ്മയോട് ചോദിക്കുന്നു, എല്ലാരും അച്ചാറ് അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കി തന്നെ ഉണ്ണിയപ്പം അത് ഇതിലെ പറഞ്ഞ് ചെയ്യും. എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ വന്നതെന്നുള്ളത്, ഞാനും കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ള ലെവലില് സംസാരിച്ച് നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി തോന്നി. അപ്പൊ ഞാൻ ഓനോട് അങ്ങനെ പറഞ്ഞു, ഓട്ടോറിക്ഷ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഈ തന്നെ എനിക്ക് ആ വീഡിയോ തരാം, എനിക്ക് 3000 ഫോളോവേഴ്സ് ഉണ്ട്, അത് ഉണ്ട്, നിങ്ങൾ സ്റ്റോറി തരുമോ, എന്നായിക്കോട്ടെ കൊണ്ടോയിക്കോ.
0: അയ്യോടാ, ഓട്ടോ മേടിച്ചോ?
1: ഓട്ടോറിക്ഷ മേടിച്ചു, ഞാൻ ക്യാഷ് കൊടുത്തോന്, ഞാൻ അങ്ങനെ എനിക്ക് ഡിസ്കൗണ്ട് തന്നെ അല്ലെ, ലോണി 20 rupees ഡിസ്കൗണ്ട് തന്നെ. ആയിക്കോട്ടെ, ഞാൻ 20 rupees ഡിസ്കൗണ്ടിന് ഞാൻ എനിക്ക് വീഡിയോ സ്റ്റോറി ഇട്ട് തരാറുണ്ട്. അങ്ങനെ പിന്നെ എന്റെ ഇൻസ്റ്റപ്പ് തന്നെ വാങ്ങി വെച്ചിരിക്കുന്ന ആള് ഇങ്ങനെ മെസ്സേജ്, വീഡിയോ ഇട്ടോ, ഇക്ക് റീൽ ഇട്ട് തരുമോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ബാംഗ്ലൂര് വർക്കിന് പോയത്, അപ്പൊ ആ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയ രാത്രി ഇങ്ങനെ എടുത്തിട്ട് പിറ്റേ പോസ്റ്റ് ചെയ്തതാ.
0: അങ്ങനെ
1: കേരളി ചെക്കന്റെ സന്തോഷം, ചെക്കന്റെ ഒരു വോയിസ് ഉണ്ട്, ഞാൻ നല്ല സ്റ്റോറി ഇട്ടിരുന്നു.
0: അടിപൊളി. ഇപ്പൊ 2.3 million ആണ് ഞാൻ നോക്കുന്ന സമയത്ത് കേട്ടോ.
1: അതെ അതെ, നല്ല കേരളീയറിയോ. ഓനെ ഭയങ്കര സന്തോഷിക്കുന്നു. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്, ഞാൻ എവിടുന്നൊക്കെയോ ഇല്ലാത്ത സന്തോഷാണ് എനിക്ക് ഇപ്പോ എന്നൊക്കെ പറഞ്ഞ ചോയ്സ് കിട്ടിയത്.
0: അയ്യോടാ,
1: നിങ്ങളെ കാണാൻ പൂതിയാവുണ്ട്, നിങ്ങളെ കണ്ടാ മതി, ഒന്ന് വരുമോ, ഒരുപാട് ഓന്റെ സന്തോഷങ്ങൾ ഡെയിലി വന്ന് ഇങ്ങനെ സന്തോഷം പറയും. പിന്നെ ആരെങ്കിലും കസ്റ്റമർ വന്നിട്ട് വീഡിയോ കണ്ടാന്ന് പറഞ്ഞാ ഞാൻ വീഡിയോ ഉണ്ട് വന്നാണ്, വീഡിയോ ഉണ്ട് വന്നാന്നിട്ട് കൊറേ പേര് വന്നിരുന്നു, ഓന്റെ സന്തോഷം ഇങ്ങനെ പറയും ഡെയിലി.
0: അടിപൊളി. എനിക്കൊന്നും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന തന്നെ വലിയ കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ എത്രമാത്രം കുട്ടി, ഞാൻ തന്നെ ഇങ്ങനെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കുട്ടികളെ പരിചയപ്പെട്ടു. ഈ കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇത്തരം കാര്യങ്ങൾ. അത് ആക്ച്വലി നല്ലതാണല്ലേ, കുട്ടികളുടെ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് അതിലേക്ക് പോകുന്നല്ലേ.
1: ഐഡിയ ഇവിടെ ഹോട്ട് വീൽസിന്റെ ഒരു വലിയ ഷോപ്പ് ഉണ്ട്, വലിയ റെന്റ് കൊടുത്തുകൊണ്ട് സെയിൽ ചെയ്യുന്ന വലിയ ഷോപ്പ് വരുണ്ടല്ലോ. ഓര് കണ്ടപ്പോ ഈ ഞങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാക്കില്ലേ,
0: അത് ശരിയാണ്.
1: അങ്ങനെ ഞാനൊരു ട്രൗസർ ഇട്ട് വന്ന ഞങ്ങൾക്കൊരു വീഡിയോ തരും അതേപോലെ.
0: അത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ചിലപ്പോ മുതിർന്ന ആൾക്കാരായിരിക്കും.
1: ഓ അതങ്ങനെ തന്നെ, ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രാന്തുള്ളതാ.
0: അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ വീഡിയോസ് മില്യൺ മില്യൺ മില്യൺ കടന്നു പോട്ടെ.
1: അതെ, താങ്ക്യൂ.
0: ഓക്കെ, എവിടെ സ്ഥലം എവിടെയാണ്? മലപ്പുറം തന്നെയാണോ നിസാമും?
1: മലപ്പുറം പെരിന്തൽമണ്ണ.
0: ഓക്കെ, അങ്ങനെ നിസാമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞത് കേട്ടപ്പം ആ മോനോടൊന്ന് സംസാരിക്കാനായിട്ട് എന്തായാലും നമുക്ക് തോന്നും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ആ മോനോട് നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മോനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, അഴകിയ തമിഴ് മകൻ മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, I'm Arjun Ashokan.
4: You're listening to Radio
3: Suno. Qatar's favorite radio, Radio Suno 91.7. Please get to go to Udam.
4: You're listening to
5: Morning Safari.
4: Morning Safari.
5: Morning Safari.
6: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And
5: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
6: home. നാട്ടിലെ സമ്മർ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടിക്കച്ചവടക്കാരുണ്ട്. അങ്ങനെ പലരെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നിസാമായിരുന്നു ആദ്യം നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നിസാം ഇങ്ങനെ ഒരു കുട്ടീനെ കാണുന്നതും ആ വിശേഷങ്ങളൊക്കെ നിസാം ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ മോനെ ഒന്ന് പരിചയപ്പെടണം അല്ലേ. അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ. മോൻ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഇനി ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിക്കായിട്ട് നമ്മൾ ഓട്ടം ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റണ്ണിൻ്റെ പരിശീലനങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റൺ എന്ന് പറയുന്ന രീതിയിലുള്ള പരിശീലന പരിപാടികളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് പൊതുജനങ്ങൾക്കിടയിൽ കായിക പ്രവർത്തനങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെയൊക്കെ ആ ഒരു ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ഈവനിങ് സമയത്ത് പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഏതൊക്കെ പാർക്കുകളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കായിക യുവജന മന്ത്രാലയവുമായിട്ട് സഹകരിച്ചുകൊണ്ട് അസ്പെയർ പാർക്ക്, അൽ ലുപ്ത പാർക്ക്, അൽ റയാൻ പാർക്ക് എന്നിവിടങ്ങളിലായിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ നടക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ്. അസ്പെയർ പാർക്കിലേക്കും അൽ ലുപ്ത പാർക്കിലേക്കും അൽ റയാൻ പാർക്കിലുമാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ നടക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിരടി മൂവിയിലെ പാട്ട്.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: സമയം കൃത്യം 9 മണി കഴിഞ്ഞ 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഇനി നമ്മളുടെ കൂടെ വളരെ മിടുക്കനായിട്ടുള്ള ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് മലപ്പുറത്ത് നിന്നാണ് മുഹമ്മദ് യാസിൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു കുട്ടി കച്ചവടം ഹോട്ട് വീൽസ് കളക്ഷനൊക്കെ അതിഗംഭീരമായിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മുഹമ്മദ് യാസിന്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിക്കാം.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മലപ്പുറം മംഗട.
0: അടിപൊളി. ഓക്കെ, മോനെ കുറിച്ച് ഇപ്പം നിസാം പറഞ്ഞു, മോനെ മീറ്റ് ചെയ്ത കഥ ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു റേഡിയോയിൽ കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഹോട്ട് വീൽ കളക്ഷൻസിന്റെ ആ ഒരു ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ചിലവര് വാങ്ങും ചിലവര് വാങ്ങാണ്ട് നോക്കിട്ട് പോകുന്നവരുണ്ട്.
0: ഏറ്റവും കൂടുതൽ മേടിക്കുന്ന മുതിർന്ന ആൾക്കാരാണോ കൊച്ചുകുട്ടികളാണോ?
1: മുതിർന്ന ആൾക്കാരന്നെ. ഓ, ഓരങ്ങനെ വന്നിട്ട് കുറെ നോക്കും. ഓർക്ക് ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാനും കാറിന്റെ ഉള്ളില് വണ്ടികളുടെ ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് അങ്ങനൊക്കെ വന്ന് വാങ്ങുന്നവരുണ്ട്.
0: ഓ, അപ്പൊ മോന്റെ കയ്യിലുള്ള ഹോട്ട് വീൽ കളക്ഷനിലെ ഏറ്റവും വെറൈറ്റി എന്താണ്?
1: ഏറ്റവും വെറൈറ്റി പറഞ്ഞ ഒരു ഡോഡ്ജ് ആണ്. ഡോഡ്ജ്
0: കുട്ടികളൊക്കെ വന്ന് നിർത്തി നോക്കിയൊക്കെ പോവോ, വാങ്ങിയിട്ടൊക്കെ പോവോ?
1: ആ, കുട്ടികളെ വരുന്നുണ്ട്, കുട്ടികളെ അധികം നോക്കിട്ടാണ് പോവാറാണ്. പിന്നെ ഓലെ പേരന്റ്സിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഓലെ സാധനമൊക്കെ എടുത്തിട്ട് പോവും.
0: അടിപൊളി.
1: വാശി പിടിച്ച് സാധനം വാങ്ങിപ്പിക്കും.
0: മോൻ ഇപ്പം കച്ചവടത്തിലാണോ, ഇപ്പൊ ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണോ?
1: ആ, ഞാനിപ്പോ ഇവിടെയാണല്ലേ,
0: മങ്കടയിൽ നിൽക്കുകയാണ്, നമ്മുടെ ഹോട്ട് വീൽ കളക്ഷന്റെ അടുത്തല്ലേ.
1: മങ്കട പാലക്കത്തടം പെരിന്തൽമണ്ണ റോഡ്.
0: ഇപ്പം കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ
1: ആരുമില്ല. നിങ്ങള് വിളിക്കുന്നതിന്റെ കുറച്ച് നിങ്ങള് നേരത്തെ വിളിച്ചില്ലേ? അപ്പൊ ഒരാളുണ്ടായി, അതാണ് എനിക്ക് പെട്ടെന്ന് കാലെടുക്കാൻ പറ്റാത്ത
0: ഒരു ഐഡിയ. ശരിക്കും ബ്രദറിന്റെ ഐഡിയ ആയിരുന്നു അല്ലേ, കാക്കുവിന്റെ ഐഡിയ ആയിരുന്നു അല്ലേ?
1: ആ, ബ്രദറിന്റെ ഐഡിയ. ബ്രദറെ, ഞങ്ങള് ഇതിന്റെ മുമ്പ് വയനാടായിരുന്നു. അപ്പൊ വയനാട് ഇവിടെ വന്നിട്ട് ഇവിടെ വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു ഹോട്ട് വീൽസിന്റെ ആയിരുന്നു. അവിടുന്ന് ഇങ്ങനെ ചെറിയ പണികളൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇത്തന്നെ വന്നതല്ല. അപ്പൊ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു ഹോട്ട് വീൽസിന്റെ ഷോപ്പ് ഇട്ടെടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് രണ്ട് കാക്കുണ്ട്. പേര് മുത്ത, കാക്കുവിന്റെ പേര് മുഹമ്മദ് മുസ്തഫ. പിന്നെ രണ്ടാമത്തേത് താത്തയാണ്. താത്താന്റെ പേര് ഫാത്തിമ ഹിസാന. പിന്നെ മൂന്നാമത്തേത് കാക്കുവാണ്. കാക്കുവിന്റെ പേര് ഇസാഖ്. ആ കാക്കുവിന്റെയാണ് ഈ ഹോട്ട് വീൽസിന്റെ ഷോപ്പ്.
0: ഇനിയിപ്പോ സ്കൂള് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ബിസിനസ് ഒന്ന് ബ്രേക്ക് ആവില്ലേ?
1: പിന്നെ ശനി ഞായറും ഉണ്ടാവും, സ്കൂൾ ലീവ് ദിവസം ഉണ്ടാവും. ഞങ്ങള് വെക്കേഷന്റെ മുമ്പ് തുടങ്ങിയിരിക്കണേ, 4-5 മാസമായി തുടങ്ങിയിട്ട്.
0: എത്ര മണിവരെ നിൽക്കും രാവിലെ സ്റ്റാർട്ട് ചെയ്താല്?
1: ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോ വരും. പിന്നെ ഒരു 6:30 ആ ടൈമൊക്കെ ആകുമ്പോ പോകും. വൈകുന്നേരം ആവുന്ന ടൈമില്, ഈ ഞായറാഴ്ചയൊക്കെ വൈകുന്നേരം ആവുന്ന ടൈമില് ആൾക്കാർ ഇങ്ങനെ ഫാമിലിനായിട്ട് പോകുന്ന പോലൊക്കെ ഉണ്ടാവും. അപ്പൊ പോലൊക്കെ ഇങ്ങനെ നിർത്തി നോക്കും. അപ്പൊ കുറച്ചുകൂടി ടൈം നേരെ വൈകും.
0: അപ്പൊ മോനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എന്താ പറഞ്ഞ, എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മോൻ സംസാരിക്കുന്നത്. മോന്റെ ഈ ഒരു ബിസിനസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു സ്നേഹം അറിയിക്കുന്നു കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: അങ്ങനെ മുഹമ്മദ് യാസിനായിരുന്നു നമ്മളുടെ കൂടെ മലപ്പുറത്ത് നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഗംഭീരമായിട്ടാണ് മോൻ സംസാരിച്ചല്ലേ. അപ്പൊ ആ മോൻ എനിക്കിൽ കൂടി എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക്. അതെ അതെ, മലപ്പുറം ഡ, അതാണ്. എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് മോനുള്ള വിഷസ്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai beats.
7: Tamil head of the hour.
8: In the art of podumakkolanda.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: Malabar Golden Diamonds Morning Safari,
4: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
8: സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഹൈഡൻ സീക്കിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഹൈഡൻ സീക്ക് കുറച്ച് ലേറ്റ് ആണെങ്കിലും ദാ സൂചനകൾ റെഡിയാണേ. ആ സൂചനകളിൽ നിന്നും സിമ്പിളായിട്ട് നമ്മളൊരു ഇത് സിമ്പിളാവും എന്ന് എനിക്ക് ഡൗട്ടാട്ടോ. ഇത് എത്ര പേർക്ക് സിനിമ പിടികിട്ടും എന്നുള്ളതൊരു സംശയമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് നീളമുള്ള ഒരു സിനിമ പേരാണ് കേട്ടോ. ഇത് നീളമുള്ള ഒരു പേരാണിത്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അനിൽ ബാബുവാണ്. അനിൽ ബാബു സംവിധാനം ചെയ്ത ഒരു സിനിമയാണിത്. 2000 ഈ സിനിമയുടെ റിലീസ്. ഓക്കെ, 2000 റിലീസായ ഒരു സിനിമയാണ്. സംവിധാനം അനിൽ ബാബുവാണ്. ഈ സിനിമയിലെ നായിക സ്നേഹയായിരുന്നു. സ്നേഹയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. ഓക്കെ, സ്നേഹയുടെ ആദ്യത്തെ മൂവിയായിട്ട് കാണുന്ന ഒരു ചിത്രമാണിത്. ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? സംവിധാനം അനിൽ ബാബു, 2000 റിലീസായ സിനിമയാണിത്. സ്നേഹ എന്ന് പറയുന്ന ആക്ട്രസിനെ നമുക്കൊക്കെ അറിയാം. സ്നേഹയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്, അരങ്ങേറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിനിമയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് ഈ സിനിമയിലൂടെയായിരുന്നു. ഏതാണ് ഈ ചിത്രം? ഓ, ഉത്തരം വന്നോ? ഞാൻ വിചാരിച്ചില്ല ഇത്ര സ്പീഡിൽ വരുമെന്ന്. ഓക്കെ, എല്ലാവർക്കും കുറച്ച് കടുപ്പായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അരുൺ ആണ് ആദ്യം അയച്ചിട്ടുള്ളത്. അരുൺ റൈറ്റ് ആൻസർ ആണ് അരുൺ അയച്ചു തന്നിട്ടുള്ളത്. അരുൺ പള്ളിത്തറ, ഓക്കെ, കറക്റ്റ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ ആണ്, പേരില്ല. ഷാജി, ഓക്കെ, ഷാജി ആളും റൈറ്റ് ആയിട്ടാണ് അയക്കുന്നുണ്ട്. അപ്പൊ ഈ മൂവി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചോളൂ, എന്നിട്ട് മെസ്സേജ് അയച്ചോളൂ 5000097 എന്ന നമ്പറിലേക്ക്. നിക്കേഷെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, റൈറ്റ് ആൻസർ എല്ലാവർക്കും പിടികിട്ടിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇത് ഉത്തരം വരാനായിട്ട്. ഇങ്ങനെയൊക്കെ ഒരു സിനിമയുണ്ട്, ഉണ്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടോ എന്ന് അതിൽ കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അതിലെ ഇങ്ങനെയൊക്കെ ഒരു സിനിമയുണ്ട്. ഓക്കെ, അതിൽ പക്ഷെ കറക്റ്റായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടോ. ഞാൻ എല്ലാവർക്കും ചിലപ്പം അത് കിട്ടി പെട്ടെന്ന് മനസ്സിലാക്കി ആ മൂവിയുടെ പേര് വരാൻ സാധ്യതയില്ല. കുറച്ച് നീളമുള്ള ഒരു ഒരു പേരാണ്.

ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കൂ. അടുത്ത പാട്ടിലേക്ക്, മധുര മനോഹര മോഹം സിനിമയിലെ പാട്ട്. സമയം 9 കഴിഞ്ഞ് 36 ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ സിനിമ ഏതാണെന്നുള്ളത് ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. മോർണിംഗ് സവാരി കേട്ടിക്കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Keralam ആർത്തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
9: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world class shopping experience, Doha, Qatar, and
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: യുആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
13: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. അമീർ കപ്പിന്റെ ഫൈനലിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണല്ലേ. അമീർ കപ്പിന്റെ ടിക്കറ്റുകൾ, ഫൈനൽ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകളൊക്കെ നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ. 54th അമീർ കപ്പിന്റെ ആ ഒരു കലാശ പോരാട്ടം നടക്കാൻ പോകുന്നത് മെയ് 9th. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയിരിക്കും ആ ഒരു മത്സരത്തിന് വീതി ആകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ടിക്കറ്റുകൾ നിങ്ങൾക്ക് കത്ത ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള QFE.QA വഴി നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പല കാറ്റഗറികളിലായിട്ട് 50, 30, 10 ഖത്തർ റിയാലുകളിൽ നമുക്ക് ആ ഒരു നിരക്കുകളിൽ ടിക്കറ്റുകൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അഭിനയശേഷിക്കാർക്ക് 10 ഖത്തർ റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി സ്പെഷ്യലായിട്ട് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ അമീർ കപ്പിൻ്റെ ഒരു ട്രോഫി ടോർ നമ്മുടെ സ്റ്റുഡിയോയിൽ, നമ്മുടെ ഓഫീസിൽ, ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ ഓഫീസിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് കാണാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ടൈമിൽ സൂചനകളിൽ നിന്നും വളരെ പെട്ടെന്ന് എല്ലാവരും, എനിക്കൊന്ന് ആരും, ഞാൻ വിചാരിച്ചു ഭയങ്കര കടുപ്പായിരിക്കും, ശരിക്കും സിനിമയിലേക്ക് എത്താൻ പറ്റൂ എന്നൊരു ഡൗട്ട് അടിച്ചു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും വളരെ വളരെ സ്പീഡിൽ ഉത്തരം അയച്ചു, ഇങ്ങനെ ഒരു മൂവി ഉണ്ടോ എന്ന് കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. സംവിധാനം അനിൽ ബാബു, 2000 റിലീസായ മൂവിയാണിത്. സ്നേഹയായിരുന്നു ഈ സിനിമയിലെ നായിക. സ്നേഹയുടെ ആദ്യത്തെ, തമിഴിലൊക്കെ ഇപ്പം മിന്നി തെളിഞ്ഞ് നിൽക്കുന്ന സ്നേഹയുടെ ആദ്യത്തെ ഒരു ഒരു ചിത്രം മലയാളം സിനിമയായിരുന്നു. അപ്പോൾ അത് ഏത് മലയാളം സിനിമയായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിലെ സൂചനകളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഷക്കീഡ അഫ്സലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു റൈറ്റ് ആൻസർ പറഞ്ഞിട്ട്. സജീർ അയച്ചു. വിനീത് മോഹൻ, സുമേഷിൻ്റെ മെസ്സേജ് AS എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും. പിന്നെ ജയരാജ് സോമരാജൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മൈ ഖത്തർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നു. അമീൻ്റെ റൈറ്റ് ആൻസർ ഷാസിൽ കെ സലാം RK, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അജി അതിൻ്റെ ഒരു ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അതിൻ്റെ പോസ്റ്ററൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തെ പോസ്റ്റർ ഇങ്ങനെയായിരുന്നു. ആ സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബനായിരുന്നു കേട്ടോ. കുഞ്ചാക്കോ ബോബൻ നായകൻ, സ്നേഹയായിരുന്നു നായിക. ആ മൂവിയുടെ പേര് ഉത്തമനാണോ എന്ന് റഷീദ് ചോദിക്കുന്നു. അല്ല, ഉത്തമൻ മൂവിയിൽ സ്നേഹയില്ലല്ലോ, സ്നേഹ അഭിനയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറയാം. ഇങ്ങനെയൊരു നിലാപക്ഷി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു നിലാപക്ഷി. അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. അതിന് മുൻപ് എനിക്ക് ഷംലിയുടെയും സഹലിയുടെയും സഹാന സിസ്റ്റേഴ്സിൻ്റെ ഒരു മെസ്സേജ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷഹാനയാണ് കേട്ടോ, വെരി പീസ്ഫുൾ ആൻഡ് ഗുഡ് മോർണിംഗ്, മോർണിംഗ് റിഫ്രഷ്മെൻറ്റ് ഫ്രം മോർണിംഗ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഷംല അബ്ദുൽ കരീമിൻ്റെ മെസ്സേജായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും വലിയൊരു സ്നേഹം അറിയിച്ചുകൊണ്ട് അമീൻ റൈറ്റ് ആൻസറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സ്പെഷ്യൽ വിശേഷങ്ങൾ കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ പതുക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഹോം ഡെലിവറിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, അഷ്ടമി നിങ്ങളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം മെയ് 5 ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्सുകളുമായി നിസ നാലാമത് ജി സി സി ഗെയിംസിനായി ഖത്തർ ഒരുങ്ങിക്കഴിഞ്ഞു. മെയ് 11 മുതൽ 22 വരെ ദോഹയിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്നായി 100 താരങ്ങൾ പങ്കെടുക്കും. 19 കായിക ഇനങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾക്കൊപ്പം സന്ദർശകർക്കും കായിക ആരാധകർക്കുമായി വിവിധ ഫാൻ ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും ഒരുക്കുന്നു. ഖത്തർ സോഷ്യൽ വർക്ക് ഫൗണ്ടേഷന് കീഴിലുള്ള അൽനൂർ സെന്റർ ഫോർ ബ്ലൈൻഡ് ബിരുദദാന ചടങ്ങ് ലുസൈൽ സിറ്റിയിലെ സെന്റർ ആസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ സദസ്സിൽ നടന്നു. സെന്ററിലെ പരിശീലനത്തിന് ശേഷം വിവിധ സ്കൂളുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ ബിരുദധാരികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ആരോഗ്യകരമായ ജീവിത ശൈലിക്കായി ഓടിത്തുടങ്ങാമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ പരിശീലനങ്ങൾ. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ കായിക പ്രവർത്തനങ്ങളിലും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിലും താൽപര്യം വളർത്തുക, പൊതു ഇടങ്ങളിലും പാർക്കുകളിലും വ്യായാമ പരിശീലന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയും സായാഹ്ന പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ സംഘടിപ്പിക്കും. കായിക യുവജന മന്ത്രാലയവുമായി സഹകരിച്ച് അസ്പെയർ പാർക്ക്, അൽലുക്ത പാർക്ക്, അൽറയാൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ നടക്കുക. IPL ഇന്ന് ഡൽഹി ചെന്നൈ മത്സരം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 41 degrees Celsius, കുറഞ്ഞ താപനില 28 degrees Celsius.
0: Weather report powered by Qatar Meteorology Department.

പാട്ടിന് വല്ലാത്തൊരു പവറാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര ഭാരം പോലെ തോന്നും. ചില സമയത്ത് ചിലത് കേൾക്കുമ്പോൾ ആ ഭാരം അങ്ങോട്ട് പോകുന്ന പോലെയും തോന്നും. അങ്ങനെ ആ ഒരു മ്യൂസിക്കിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഐറ്റമാണ്. എനിവേ, ഗുഡ് മോർണിംഗ് എവറി വൺ. ഹോം ഡെലിവറി വിശേഷങ്ങളും വൈകിട്ട് 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു പാട്ടും കിട്ടിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ആ ബ്യൂട്ടിഫുൾ സോങ് അങ്ങോട്ട് കേട്ടതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ചില ആൾക്കാർക്കുണ്ടല്ലോ ഈ പറഞ്ഞല്ലോ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. പക്ഷേ ഈ പാട്ട് ചില സാഹചര്യങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മളിന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് അറിയാം, നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്. പക്ഷേ ആ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ആ ദേഷ്യം കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ കേൾക്കരുത്. കുറച്ച് സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ചൂടൻ സ്വഭാവത്തെ നമുക്ക് കുറച്ചൊന്ന് കൂളാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരുണ്ടാവും ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമേ. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണോ നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഓഫീസിലിരുന്ന് ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിലും ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ടേക്ക് എ വാക്ക്, ഇറ്റ് വിൽ റിയലി ഗിവ് യുവർ റിലീഫ്. അതല്ല, നേരെ തിരിച്ച് നിങ്ങൾക്ക് നല്ല മടി പിടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരിക്കലും ഫോൺ എടുത്ത് നോക്കാനായിട്ടിരിക്കരുത്. ആ സമയം സ്ക്രീൻ ടൈം കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. ആ ടൈമിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് എൻഗേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാമെന്നല്ലാണ്ട് ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചാൽ പിന്നെ കൂടുതൽ മടിയാവത്തേ ഉള്ളൂ കേട്ടോ. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണോ, സങ്കടം മാറ്റാൻ എന്താ ചെയ്യേണ്ടേ? സങ്കടം മാറ്റാൻ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ചില ആൾക്കാരുണ്ടാവും ആ സങ്കടം മാറ്റാൻ എക്സസൈസ് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോകുമ്പോഴായിരിക്കും എല്ലാ സങ്കടവും ദേഷ്യവും എല്ലാം അവിടെ അങ്ങോട്ട് തീർക്കുക. അങ്ങനെ തീർക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ചെറിയ ടിപ്പ് മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. കുറേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫിലുള്ളതൊക്കെ നമുക്ക് തന്നെ ആ കാര്യങ്ങൾക്കൊരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് എവ്രി വൺ. എനിക്ക് ആദ്യം ഗുഡ് മോർണിംഗ് ഇവിടെ അയക്കുന്നത് അല്ലമീനാണ് കേട്ടോ. അല്ലമീൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ് ആദ്യം കാണുമ്പോൾ തന്നെ എനിക്കൊരു ഒരു സന്തോഷം വരും. അത് ചില സമയത്ത് അങ്ങനെയല്ലേ, ചില ആൾക്കാർ ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. എന്നാലും ഈ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് കഥകൾ പറയാനായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പം നമുക്ക് അനുഗ്രഹീതൻ ആന്റണിയിൽ നിന്നും വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകാം.

0: തൂക്കിയാലും ഈ വീക്ക് ഓഫർ മഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹോം ഡെലിവറി. റേഡിയോ സുനോ 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കത്തന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇന്നലത്തെ മാച്ചസ് ഒക്കെ കണ്ടത് അല്ലെങ്കിൽ കാണാൻ വിട്ടുപോയ, കാരണം ഒരുപാട് പേര് കാണാൻ വിട്ടുപോയി. ഇന്നലെ ആകെ മൊത്തത്തിൽ ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത് ഇലക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓളത്തിലായിരുന്നു എല്ലാവരും ഈവനിങ്ങിലും നൈറ്റിലൊക്കെ അതിൻ്റെ ചർച്ചകളായിരുന്നു. അപ്പം അതിനിടയിൽ നമ്മളൊരു ഒരു ജയം അത് കാണാതെ പോയി.
2: ൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
1: അപ്പൊ സ്നാക്സ് സ്കോറിൽ ഇനി എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ മുംബൈയുടെ വിജയത്തെ കുറിച്ചിട്ട് തന്നെയാണ്. കാരണം 228 റൺസ് എടുത്ത് ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോഴേക്കും ആ ഒരു ചേസിംഗിലേക്ക് എത്തിയ മുംബൈ 18.4 ഓവർ ആയപ്പോൾ തന്നെ 229 എടുത്ത് ജയിച്ചു. ഏകദേശം 6 wicketsന്റെ ഡിഫറൻസിലാണ് ജയിച്ചത്. അതിഗംഭീരമായിട്ട് എല്ലാവരും ബാറ്റ് ചെയ്തു. രോഹിത് ശർമ്മയാണെങ്കിൽ 44 ബോളിൽ 84 റൺസ് എടുക്കുന്നു. റിക്കൽട്ടൺ ആണെങ്കിൽ 32 ബോളിൽ 83 റൺസ് എടുക്കുന്നു. ഈവൻ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നല്ല പോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും കാഴ്ചവെച്ചൊരു മാച്ചാണ് ഇന്നലെ. ഈവൻ നമ്മൾ ലക്നൌവിന്റെ ബാറ്റേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കോളാസ് ആണ് 63 റൺസ് 21 ബോളിൽ നിന്ന് എടുത്തത്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർഷം ഈ പറഞ്ഞ പോലെ 44 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കം ഈവൻ 31 റൺസ്. അപ്പം ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ഒരു നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ലൊരു സ്കോറുമായിരുന്നു 228 എടുത്തിട്ട് അത് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതായിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് എന്ത് പറ്റി? ഈ ഒരു പെർഫോമൻസ് കുറച്ചും കൂടി മുൻപേ കാണിക്കണ്ടായിരുന്നോ എന്നുള്ളൊരു തോന്നലാണ് ഇന്നലെ എല്ലാ ഒരു മുംബൈ ഇന്ത്യൻസ് ഫാൻസിനും തോന്നിപ്പോയത്. എന്തായാലും ആ ഒരു മാച്ച് ജയിച്ചത് കാരണം ഒരു സമാധാനമുണ്ട്. അങ്ങനെ 6 പോയിന്റോടുകൂടി 9ാം സ്ഥാനത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 10ാം സ്ഥാനത്ത് കിടക്കുകയായിരുന്നു, അങ്ങനെ 9ലേക്ക് എത്തി. ഇനി ബാക്കിയുള്ള ഓരോ ടീമുകളും നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മാച്ചസൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 5ാം പൊസിഷൻ മുതൽ താഴേക്കുള്ള എല്ലാവരും ഇപ്പോഴത്തെ മാച്ചസൊക്കെ ജയിക്കുന്നു. നേരെ തിരിച്ച് ടോപ്പ് 4 ആയിട്ടുള്ള ടീമുകളൊക്കെ തന്നെ ലാസ്റ്റിലത്തെ മാച്ചുകളൊക്കെ തോൽക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോയിന്റ് ടേബിളിൽ എല്ലാവരും 12 പോയിന്റ്സ് 13 പോയിന്റ്സ് 8 പോയിന്റ്സ് ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും കണ്ടറിയാം ഇനിയുള്ള ദിവസങ്ങളിലെ ഓരോ മാച്ചസ് എങ്ങനെയൊക്കെയായിരിക്കും മാറി മറിയാനായിട്ട് പോകുന്നത്. കസ്തൂരി മാനിൽ നിന്നും ദാസേട്ടൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് വീഡിയോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sinner. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളുണ്ടല്ലോ ഭയങ്കരമായിട്ട് കൈയൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴെപ്പോഴും വാഷ് ചെയ്യണം, അതൊക്കെ കാരണം ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും, കയ്യിലുള്ള ബാക്ടീരിയൊക്കെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു മൊമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ കോവിഡ് സമയമാണ്. കാരണം ആ കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ഹാൻഡ് വാഷ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഒരു തോന്നൽ നമുക്ക് അപ്പോൾ വന്നതാണെങ്കിൽ പോലും ഈ ഒരു വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത്, അതായത് ഇന്ന് 5th May ആണല്ലോ, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈജീൻ എന്ന് പറയുന്നത്, അതും ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം WHO കറക്റ്റായിട്ട് കൈ കഴുകുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈവൻ സാനിറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ആ സമയത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ മെയിനായിട്ട് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കാര്യം എന്നറിയോ, കൈകളിൽ മാത്രം ഏകദേശം 150 തരം ബാക്ടീരിയകൾ ഉണ്ടെന്നുള്ളതും അതിനോടൊപ്പം തന്നെ ആ പഠനം കാരണം തന്നെ ആ ഒരു 150 types ഓഫ് ബാക്ടീരിയസിനെ നമ്മൾ പോരാടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറും 20 secondsെങ്കിലും കൈ കഴുകുക, അതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് കൈ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ അന്ന് പറഞ്ഞത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും നിൽക്കുകയാണ് കാരണം അത്രമാത്രം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പം എവിടെയെങ്കിലൊക്കെ ഒന്ന് മറവി അല്ലെങ്കിൽ കൈ കഴുകാൻ വിട്ടുപോകൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ യു വാഷ് യുവർ ഹാൻഡ്സ്. അതിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടോ ആ ഒരു ടൈമിൽ മാത്രമല്ല, ഇടയ്ക്കിടെ ഒന്ന് ജസ്റ്റ് കൈ കഴുകാനായിട്ടൊന്ന് ഓർക്കുക. ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പോലും എൻ്റെ കൂടെയുള്ള ചില ആൾക്കാരിങ്ങനെ വന്ന് പെട്ടെന്ന് അങ്ങ് ഇരിക്കും ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, കൈ കഴുകിയോ, ഓടിപ്പോയി കൈ കഴുകിയിട്ട് വാ എന്ന് പറയും. കാരണം എനിക്കെന്തോ ഭയങ്കര അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ വേറെ കുറച്ച് നമ്മളിപ്പോൾ പറയൂലേ നോർമൽ പീപ്പിൾ ആൻഡ് സൈക്കിക് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര രസമായിട്ടുള്ള ഫണ്ണി വീഡിയോസ് കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിൽ ചില ആൾക്കാർ ഇടുന്നൊരു സംഭവമാണ് ഇപ്പം ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറുന്ന ചില ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ എല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി കൈയൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങിലേക്ക് കടന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ കഴുകുന്ന ആൾക്കാരുണ്ടാവും, അല്ലാതെ ഓരോ സെക്കൻഡിലും കൈ കഴുകുന്നവരുണ്ടാവും. ഞാൻ ആ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. എനിക്ക് ഓരോ സെക്കൻഡിലും ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം, എന്താണെന്നറിയത്തില്ല, വെറുതെ എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കഴുകുക, വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക വീണ്ടും കൈ കഴുകുക, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആയിപ്പോയി എനിക്കെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കണേ 500997 ലേക്ക്.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായി. അപ്പൊ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു ഈ ഒരു ഹാൻഡ് ഹൈജീനെ കുറിച്ചിട്ട്. എന്തായാലും അറ്റ് ദ സെയിം ടൈം MOPH മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തും അതുപോലെ ഹെൽത്ത് കെയർ സെക്ടേഴ്സും ഒക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ എന്നുള്ള രീതിയിൽ. ആക്ഷൻ സേവ്സ് ലൈവ്സ് എന്നുള്ളൊരു ഇതോടുകൂടി ഇപ്പൊ കുറച്ച് മുൻപൊക്കെ ഒരു പോസ്റ്റുകളിലൂടെയും ഒക്കെ തന്നെ അറിയിച്ചിട്ട് ായിരുന്നു. സോ മേക്ക് ഷുവർ ഇപ്പൊ കൈ കഴുകാൻ മറന്നിട്ടുണ്ടെങ്കിൽ കൈ കഴുകാനായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. അതിനിടയിൽ വേറൊരു കാര്യം കൂടി, ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നല്ലോ. സോ PHCC തന്നെ മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ടായിരുന്നു. സീസണൽ വാക്സിൻസ് വാക്സിൻസും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് ഫ്രീ ഓഫ് ചാർജ് ഇൻ ഓൾ ദ ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരുപാട് പേർക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വാക്സിനാണ്. അപ്പോൾ ഈ ഒരു 2026 തീം എന്ന് പറയുന്നത് തന്നെ ഫോർ എവറി ജനറേഷൻ വാക്സിൻ വർക്ക്സ് എന്നുള്ളൊരു തീമോട് കൂടി തന്നെയാണ്. നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഓൾസോ ഇങ്ങനത്തുള്ള ഓരോരോ വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് വാക്സിൻസ് ഒക്കെ എടുക്കേണ്ട ആൾക്കാർ MOPH-മായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ആൻഡ് അതിനോടൊപ്പം ഇവിടെ കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഫൈസൽ, യോയോ, ഗുഡ് മോർണിംഗ് അഷ്ടമി, എന്തൊരു വിശേഷം, ഓ സുഖങ്ങളൊക്കെ തന്നെയെന്നേ, ചായകളൊക്കെ കുടിച്ചേർന്നോ, അടിപൊളി. ഒരു വിഷ്, എൻ്റെ ഫ്രണ്ട് അതുല്യ അതുൽ പൊന്നൂന്, ഓക്കെ പൊന്നൂന്നാണല്ലേ വിളിക്കുന്നത്, 1000 പിറന്നാൾ ആശംസകൾ ഇപ്പം തന്നെ വിഷ് ചെയ്യണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും വിഷ് ചെയ്തിരിക്കും. അപ്പോൾ ഫൈസലിൻ്റെ സുഹൃത്തായിട്ടുള്ള അതുല്യ അതുലിന് ഒരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ഇപ്പം തന്നെ വിഷ് ചെയ്തേക്കാം. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഗോ.

അപ്പൊ അതിനിടയിൽ മറ്റൊരാൾ ഈ പറഞ്ഞ പോലെ വേറൊരു വിഷയം കൂടി പറയാനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം പേര് പറഞ്ഞിട്ടില്ലല്ലോ, സ്വന്തം പേര് എന്താണ്, ഞാൻ കുറെ ഇങ്ങനെ തപ്പി മനസ്സിലായില്ല എനിക്ക്. സോ ആളുടെ പേര് പറയാതെ പറഞ്ഞിരിക്കുന്നത് അക്ഷയ് അരുൺ. അക്ഷയ് അരുൺ, വെൽക്കം ടു ഖത്തർ എന്നൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അക്ഷയ്ക്ക് തിരിച്ച് ഈ പറഞ്ഞ പോലെ ഖത്തറിലേക്ക് എത്തി. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെ എന്തായാലും ഇവിടെ ഉണ്ടാവും അല്ലേ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയതായിരിക്കും. അപ്പൊ അക്ഷയ്, വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു ഖത്തർ. ഇനി അങ്ങോട്ടേക്ക് എൻജോയ് ചെയ്തോളൂ. ഖത്തർ ഇസ് ഓഫ് കോഴ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി ആൻഡ് എ സേഫ് കൺട്രി. അതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒരു ചായക്ക് കുടിച്ച് സൂപ്പറായിട്ട് ഓരോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം. അഷ്ടമിയാണ് കൂടിയുള്ളത്, ഒരു വടക്കൻ സെൽഫിയിലെ പാട്ടാണ്. വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ അവരവരുടെ ജീവിതകഥയാണെന്നും എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെ കുറിച്ച് തന്നെയാണ്.

0: Services. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
6: Radio Suno presents Story of the Day. Brought to you by
7: Daiso Japan. You name it, we have it.
8: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് 5 May ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കുമപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ. പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും, കരുതലിനും, സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
6: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
9: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
10: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
11: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
10: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ ഗാഢം വരെ വൈകിട്ട് 5 മണി മുതൽ.
12: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ്
13: പ്രസന്റഡ് ബൈ
14: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
15: പവർഡ് ബൈ
16: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000-1707.
17: ഇൻ അസോസിയേഷൻ വിത്ത്
18: കമേഴ്ഷ്യൽ ബാങ്ക്. യുവർ ഫ്യൂച്ചർ ഗ്രോസ് വെൻ യുവർ സേവിംഗ്സ് ഗ്രോസ്. സേവ് മോർ, ഡ്രീം ബിഗർ. വിൻ അപ് ടു 5 million റിയാൽസ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്.
19: ഫോൾഡബിൾ ചെയർസ്, പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
20: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
21: ആൻഡ്
22: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
23: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എക്സലന്റ് കഥയിൽ നിന്നും എ ആർ റഹ്മാൻ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറി വിശേഷങ്ങളാണ്. സത്യത്തിലുണ്ടല്ലോ, മെഡ്ഗാല വിശേഷങ്ങളാണ് ഇപ്പോൾ ടോട്ടലി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഓരോരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ ഫാഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ മെഡ്ഗാല എന്ന് നമ്മളെല്ലാ മെയ് മാസം ആകുമ്പോഴും കാണും. പക്ഷേ ഇതെന്താണ് സംഭവം, എന്താണ് ഇതിൻ്റെ ഒരു ഒരു ഒരു ഹിസ്റ്ററി എന്നൊക്കെ എപ്പോഴെങ്കിലും ഇപ്പോൾ ഫാഷനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, ഏർലി ഇയേഴ്സിൽ, അതായത് 1948 മുതൽ ഒരു 71 കാലഘട്ടം, ആ ഒരു സമയത്ത് കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ഒരു മെഡ്ഗാല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക, അതും ഏറ്റവും ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ നിന്നും അപ്പർ ക്ലാസ് െ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 72-80s എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി അതൊരു തീം ബേസ്ഡ് ഡേയിലേക്കായി, കുറേ കൂടി ഹൈ പ്രൊഫൈൽ ആൾക്കാരെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം ഈ ഒരു സംഭവം ഒരു ഹൈ ഫാഷൻ സ്പെക്ടാക്കിൾ പോലൊരു സംഭവത്തിലേക്ക് അത് അതിനെ മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു 1995 മുതൽ ഇപ്പോൾ വരെയുള്ള ഈ ഒരു മെഡ്ഗാല എന്ന് പറയുന്നത് ടൈറ്റ്ലി ക്യൂറേറ്റഡ് ഇവൻ്റായി മാറി. അതായത് ഹോളിവുഡ്, ഫാഷൻ, സ്പോർട്സ്, ടെക് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഏറ്റവും ആ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. എപ്പോഴും ഒരു ഫസ്റ്റ് മൺഡേ ഓഫ് മെയ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെഡ്ഗാല നടത്താറുള്ളത്. ട്രഡീഷണലി ലൈക്ക് എപ്പോഴും എല്ലാ വർഷവും അത് അങ്ങനെ തന്നെ ഒരു ആനുവൽ ഫംഗ്ഷൻ പോലെയാണ് ഫസ്റ്റ് മൺഡേ ഓഫ് മെയ് മെഡ്ഗാലയായിട്ട് എടുക്കുന്നത്. ആകെ എനിക്ക് തോന്നുന്നു 2020 പാൻഡമിക് സിറ്റുവേഷന്റെ സമയത്ത് മാത്രമേ അത് മാറ്റി സെപ്റ്റംബറിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വർഷവും ഈ പറഞ്ഞ മെഡ്ഗാല എപ്പോഴും മെയ് മാസം 2-ാമത്തെ ആ ഒരു ഫസ്റ്റ് മൺഡേയിലായിരിക്കും നടക്കുന്നത്. ഒരു തീം എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ആ ഒരു തീമിനനുസരിച്ചിട്ടാണ് ഇവരൊക്കെ തന്നെ ഓരോ സെലിബ്രിറ്റീസും ഒക്കെ അന്നത്തെ ദിവസം അവിടെ എത്തുന്നത്. ഇത്തവണത്തെ തീമും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തീം തന്നെയായിരുന്നു. കുറച്ചും കൂടി ഒരു ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇത്തവണത്തെ അവരുടെ തീം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ മെഡ്ഗാല ഇവൻറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും പ്രീ മെഡ്ഗാല ഇവൻറ്റിൽ ഇഷ അംബാനി ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ടോട്ടൽ ഇവൻറ്റിലല്ലാതെ ആരൊക്കെയാണ് എത്തിയത്? ഇഷ അംബാനി ഓഫ് കോഴ്സ് ഷി വാസ് ദെയർ, ബട്ട് വേറെ ആരൊക്കെയാണ് എത്തിയത്? എന്തൊക്കെയാണ് അവരുടെ കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നത്? വാട്ട് ഓൾ ഡിഫറൻസ് ദാറ്റ് മെയ്ഡ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ, ലൈക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമുക്ക് പറയാം. പക്ഷേ അതിനുമുമ്പ് ഒരു പാട്ട് കേട്ടുകൊണ്ടിരുന്നോളൂ. ശ്രീകുമാർ പാടി, എം ജി ശ്രീകുമാറും ചിത്തശേഷിയും പാടി ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതൊക്കെ തന്നെ
1: മവിഴമലർ പെൺകൊടി കനകനില കൺമണി താലി താർത്തി നിൽക്കുമെന്റെ വിണ്ണഴകിൻ ദേവതേ.
0: അതിനോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അരുൺ കെ ആറിനാണ് കേട്ടോ. കാരണം അരുൺ കെ ആർ മൂവാറ്റുപുഴയിൽ നിന്നും ഖത്തറിൽ ആദ്യമായി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിത, വെൽക്കം ടു ഖത്തർ അരുൺ.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: കേരളം ആരു തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Home delivery.

നല്ല പാട്ടുകളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. മെറ്റ് ഗാല വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു മെറ്റ് ഗാല എന്തുമാത്രം ഹൈ സൊസൈറ്റി ആൾക്കാരെ ഒക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് നടത്തുന്ന ഒരു ഇവന്റ് ആണെന്ന്. അതിനോടൊപ്പം തന്നെ അതിന്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നതും ഫാഷൻ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ആ ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് റൈസിംഗ് ഇവന്റ് തന്നെയാണ്. ഒരുപാട് നാളുകളായി അതങ്ങനെ തന്നെയാണ് നടത്തി വരുന്നത്. എന്തായാലും ഇവിടെ കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മെയിനായിട്ടും 10 സ്ട്രിക്റ്റ് മെറ്റ്ഗാല റൂൾസ് എല്ലാ സെലിബ്രിറ്റീസും ഫോളോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 2015 മുതൽ അവിടെ ഫോൺസ് ടെക്നിക്കലി ബാൻഡ് ആണ്, ലൈക്ക് ഇൻസൈഡ് ദ മെറ്റ് നോ സെൽഫീസ് നോ പോസ്റ്റിംഗ്. ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇവന്റിൽ ഫോൺസ് അലൌ ചെയ്യാത്തത്. അതുപോലെ 18 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമാണ് എൻട്രി. 2018 മുതലാണ് ഇങ്ങനൊരു റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. മൈനേഴ്സിനൊന്നും തന്നെ എൻട്രി ഇല്ല, അതിപ്പോ എത്ര ഫെയിം ഉള്ള ആളാണെന്നുണ്ടെങ്കിലും. പിന്നെ ദ 22nd റൂൾ, അതായത് 22nd ആയിരിക്കും യു വിൽ ഗെറ്റ് വിത്ത് അന at the top of the stairs. Guests get only a few seconds to greet Anna Wintour. She's actually a highly influential figure in the fashion industry. A modern fashion referee is a name. It's a Vogue magazine. It's a editor-in-chief. So, as I said, you'll get only 20 seconds. And next rule is partners. When you are with your husband or your wife, സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും സെപ്പറേറ്റഡ് ആയിരിക്കും. കാരണം പുതിയ പുതിയ കണക്ഷൻസിലേക്ക് പോകാനായിട്ടും ഒരു പവർഫുൾ കോൺവെർസേഷനിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ എപ്പോഴും കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തേക്കായിരിക്കും അസൈൻ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ഗാർലിക് നോ ഒനിയൻ. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ട്രിക്ട് റൂളാണ്. കാരണം അവിടെ എല്ലാവരുമായിട്ട് സോഷ്യലി ഭയങ്കര എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ക്ലോസ് കോൺവെർസേഷൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ബാഡ് ബ്രെത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു സ്ട്രോങ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളും, ഗാർലിക്കും ഒണിയനും, മാക്സിമം ഒഴിവാക്കും. അതുപോലെ തന്നെ പാഴ്സലി, അതായത് ലീഫി വെജിറ്റബിൾസ് കൈൻഡ് ഓഫ് ഇതില്ലേ, അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയില, അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തൊക്കെ തന്നെ അവിടെ സ്ട്രിക്റ്റ് നോ ആണ്. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ ഹേർബ്സ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു ടീത്തിലൊക്കെ സ്റ്റക്കാകുന്നത് കൊണ്ട് തന്നെയാണ് അവർ മാക്സിമം അത് ഒഴിവാക്കുന്നത്. പിന്നെ അതിനുള്ളിൽ ഒരിക്കലും സ്മോക്ക് പാടില്ല, അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ബിയോണ്ട് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ സ്ലോട്ട് എന്താണോ ആ സ്ലോട്ടിനനുസരിച്ചിട്ടായിരിക്കും റെഡ് കാർപ്പറ്റിലേക്ക് എത്തുക. അപ്പോൾ ആ റെഡ് കാർപ്പറ്റിലെ ഗസ്റ്റ് ഒക്കെ തന്നെ എക്സാക്ട് അറൈവൽ ടൈമിനനുസരിച്ചിട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുക. ലേറ്റ് ആയിട്ട് അറൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ആ ഒരു മൊമെൻറ്റ് ഓഫ് എൻട്രി ലൂസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും ഇടുന്ന ഔട്ട്ഫിറ്റുകൾ അത് കറക്റ്റായിട്ട് അപ്രൂവ്ഡ് ആയിരിക്കണം ബൈ അന വിൻതോർ. കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ നോ അപ്രൂവൽ മീൻസ് നോ ഇൻവൈറ്റ്, അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നത് തന്നെയാണ്. ഔട്ട്ഫിറ്റ്സ് ഒക്കെ തന്നെ കറക്റ്റ് ഓരോ വർഷവും ഓരോ തീമിലായിരിക്കും. അപ്പോൾ ആ തീം അനുസരിച്ചിട്ടായിരിക്കണം കറക്റ്റായി ഓരോ ഗസ്റ്റുകളും അറൈവ് ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ടായിരിക്കും ഉള്ളിലേക്ക് ഈ പറഞ്ഞ പോലെ അവർ കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കയറ്റുന്നതും. ഇതൊക്കെയാണ് ഒരു ബേസിക് ആൻഡ് ഓൾസോ സ്ട്രിക്ട് റൂൾസ് ഓഫ് മെറ്റ് ഗാല എന്ന് പറയുന്നത്. ഇന്നലെ നടന്ന മെറ്റ് ഗാലയിൽ ഇപ്പം ഇന്ത്യയിൽ നിന്നും റെപ്രസെൻ്റ് ചെയ്ത് മോർ ദാൻ 2 to 3 പീപ്പിൾ വെർ ദെയർ. സോ അവരുടെയൊക്കെ ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ദാ 12 മണി കഴിഞ്ഞു, 6 മിനിറ്റ് ആയിരിക്കുന്നു. അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട്. 150 ക്യാരറ്റ് ഓൾഡ് മൈൻ കട്ട് ഡയമണ്ട് ജ്വല്ലറി, അതിൻ്റെ കൂടെ തന്നെ 50 ക്യാരറ്റിൻ്റെ എംറാൾഡ് ഫ്രം ലൊറൈൻ സബോച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഔട്ട്ഫിറ്റിലാണെങ്കിലോ ബ്ലൗസിൽ ഏകദേശം 1000-ൽ അധികം ഡയമണ്ടുകളും പ്രഷ്യസ് സ്റ്റോൺസും, പിന്നെ ഏകദേശം 1800-ഓളം ക്യാരറ്റ് വില, ഏകദേശം നല്ല വിലയുള്ള രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 40 ആർട്ടിസൻസ് അക്രോസ് ഇന്ത്യ ഒരുമിച്ചിരുന്ന് ഓരോ ഡയമണ്ടുകളും വച്ച് സെറ്റ് ചെയ്തെടുത്ത ഒരു ഔട്ട്ഫിറ്റ്. ഇതൊരു ന്യൂ ക്യൂൻ ഓഫ് മെഡ്ഗാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതും ഒരു ഇന്ത്യൻ ക്യൂൻ ഓഫ് മെഡ്ഗാല എന്ന്. ഇഷ അംബാനിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ആളുടെ ആ ലുക്ക് കാണണം, ഓഹ് എന്ത് ബ്യൂട്ടിയാണെന്നറിയോ. ലൈക്ക് ആ ഒരു ആർട്ടും ഫാഷനും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു തീമിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സാരി വിത്ത് ഓൾ ദോസ് എംറാൾസ് ആൻഡ് ഡയമണ്ട്സ് അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ റെഡ് കാർപ്പറ്റിൽ എത്തിപ്പം പറയുന്നുണ്ട്, ബ്ലൗസിൽ വെച്ചിരിക്കുന്ന എല്ലാം അമ്മയുടെ കളക്ഷൻസ് ആണ് എന്ന്. അതിനോടൊപ്പം കയ്യിലൊരു ബാഗുണ്ട്. ബാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ, മാങ്ങയുടെ ഷേപ്പിൽ, കറക്റ്റ് മാങ്ങ പിടിച്ചേക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ല റോ ടു കുറച്ച് ഒരു പഴുത്ത മാങ്ങയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു കൈൻഡ് ഓഫ് ലുക്കില്ലേ, അങ്ങനത്തെ ഒരു മാങ്ങയാണ് ബാഗായിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ മുല്ലപ്പൂ, ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരാളുടെ ലുക്ക് ഉണ്ട് കേട്ടോ, ആൻഡ് ദാറ്റ് ഈസ് കരൺ ജോഹർ. എൻ്റെ മോനെ, മെഡ്ഗാല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാവരും ഗംഭീരമായിട്ട് വന്നെങ്കിലും അവിടുത്തെ എനിക്ക് അവരെക്കാട്ടിയൊക്കെ ഏറ്റവും ഭംഗിയായിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് പോകുമ്പോൾ ആർട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്യുന്നൊരു ഔട്ട്ഫിറ്റുമായിട്ട് പോയത് കരൺ ജോഹറാണ്. ഇത് രാജ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകളാണ്. ആ ഒരു ടോട്ടൽ വലിയൊരു ക്രേപ്പ് പോലെയുണ്ട്, അതിൻ്റെ കൂടെ ഉള്ളിലാണെങ്കിലും ഇട്ടിരിക്കുന്ന ഇതൊക്കെ ഒരു അബ്സല്യൂട്ട് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പെയിൻറ്റിങ് എങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ മനീഷ് മൽഹോത്രയുടെ തന്നെയാണ് ഒരു വിഷൻ. സോ ഹി വാസ് ദ വൺ ഹു വാസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെയിൻറ്റിങ്സ് ത്രൂ എ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് മനീഷ് മൽഹോത്ര വാസ് ഓൾസോ ദെയർ. ആൻഡ് ആളുടെ ഒരു ട്രിബ്യൂട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ഡ്രസ്സിൽ പ്രത്യേകിച്ചും ദ കോട്ട്, ആ ഒരു കോട്ടിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആർട്ടിസൻസ്, അത് ആ ഒരു കോട്ട് കറക്റ്റായിട്ട് നെയ്തെടുത്ത് അല്ലെങ്കിൽ ആ ക്രാഫ്റ്റ് മാനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു ഒരു കൈൻഡ് ഓഫ് അവർക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു കോട്ട് ഉണ്ടായിരുന്നത്. അതിന് എങ്ങനെയാണ് എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം അത് പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കോട്ട്. അതിലിങ്ങനെ ഓരോ ചെറിയ ചെറിയ ബൊമ്മകൾ പോലെ സെറ്റ് ചെയ്തിട്ട് നെയ്തെടുക്കുന്ന ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് നൂലൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിലും ഇനി എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ നേരിട്ട് പോയി കാണേണ്ടി വരും. അതുപോലെ മറ്റ് ചില ഇന്ത്യൻ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സും അതുപോലെ മറ്റ് വ്യക്തികളൊക്കെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ വൺ ഓഫ് ദ പേഴ്സൺ ഇസ് അനന്യ ബിർള. ആൻഡ് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ ലുക്ക് ഓഫ് ഹെർ, കാരണം മുഖമേ കാണുന്നില്ല, ഡ്രസ്സ് മാത്രം കാണുന്നത് വിത്ത് എ മാസ്ക്. സോ അനന്യ ബിർള വാസ് ദെയർ. ആൻഡ് ഓഫ് കോഴ്സ് നതാഷ പൂനംവാല വാസ് ഓൾസോ ദെയർ, സുധാ റെഡ്ഡി വാസ് ഓൾസോ ദെയർ, ആൻഡ് ഓൾസോ പ്രിൻസസ് ഗൗരവി കുമാരി ആൻഡ് സവായ് പത്മനാഭ് സിംഗ്. ആൻഡ് ഓൾസോ ദെയർ ഈ ഒരു മെഡ്ഗാലയിൽ അവരും ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് മെഡ്ഗാലയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ. സോ ഫാഷനെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായി നടത്തുന്ന എല്ലാ മെയ് മാസത്തിലെയും ആദ്യത്തെ മൺഡേ ദിവസം നടത്തുന്ന ഒരു ഇവൻ്റ് ആണ്, ഫാഷൻ ഇവൻ്റ് ആണ് മെഡ്ഗാല. ഫാഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഫാഷൻ ട്രെൻഡുകൾ കാണുന്നവർ, ഇതൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു ബ്യൂട്ടിഫുൾ ഇവൻ്റ് തന്നെയായിരുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sinu.
2: ൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
3: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
2: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
4: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സലൂൺ. കേട്ട്

0: ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചില സാഹചര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ചുമയും ആ ഒരു ശ്വാസ തടസ്സവും ഒക്കെ വരുമ്പോൾ എന്താണ് ഇതിന്റെ റിയൽ റീസൺ എന്ന് ഓർക്കാറുണ്ടോ? ചിലപ്പോ ആസ്മയായിരിക്കാം, ചിലപ്പോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അഥവാ ഇനി ആസ്മയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹായ് എവ്രി വൺ, വെൽക്കം ടു റേഡിയോ സുനോ. ആർ ജി അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെ. എന്നോടൊപ്പം ആസ്മയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഡെപ്ത് നോളജ് തരാനായി ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.
1: ഞാൻ ഡോക്ടർ അഞ്ജു, നസീം സീറിംഗ് റോഡിലെ പൾമറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ മെയ് മാസത്തിലെയും ഫസ്റ്റ് ട്യൂസ്ഡേ ആണ് വേൾഡ് ആസ്മ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ആസ്മയെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസ് ആണ്. നീർക്കെട്ടൽ കാരണം ശ്വാസനാളികൾക്ക് ഉണ്ടാകുന്ന ചുരുക്കത്തിനെയാണ് ആസ്മ എന്ന് പറയുന്നത്. സോ ആസ്മ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ കാരണം അലർജിയാണ്. അലർജി അത് ഡസ്റ്റ് ആയിരിക്കാം, സ്മോക്ക് ആയിരിക്കാം, സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കാം ട്രിഗർ ചെയ്യുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ പോളൻസ് ആയിരിക്കാം, എൻവയറമെന്റൽ പൊല്യൂഷൻ ആയിരിക്കാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ആസ്മ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്.
0: ഒരു ആസ്മാറ്റിക് പേഷ്യന്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പെട്ടെന്നൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡോക്ടർ?
1: ബേസിക്കലി ആസ്മ എന്ന് പറഞ്ഞ അസുഖം ക്രോണിക് ആണെങ്കിലും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് ഫസ്റ്റ് എത്താണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്നുള്ളത്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് വരുമ്പോഴാണ് ഒരു സിവിയർ ആയിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽട്ടി ആ സ്റ്റേജിലോട്ട് പേഷ്യന്റ് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഹെയിലർ ആണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻഹെയിലർ ഉപയോഗിക്കാനുള്ള മടിയാണ് ഇന്ന് മെജോറിറ്റി ഓഫ് പേഷ്യൻസിന് ഡിലേ വരുന്നത്. ഇൻഹെയിലർ അറ്റ് ദ ഏർലിയസ്റ്റ് ഡോക്ടറെ കാണിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ ഒരു ബ്രീതിങ് ഡിഫിക്കൽട്ടി സ്റ്റേജിലോട്ട് വരാണ്ട് നോക്കുക. വരുവാണെങ്കിൽ തന്നെ മെഡിക്കൽ അറ്റൻഷൻ, അത് സിവിയറിറ്റി ഓഫ് ആസ്മ അസസ് ചെയ്യാനായിട്ട് ഡോക്ടറെ കാണിക്കുക.
0: ഓക്കെ ഓക്കെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്രീതിങ് ഇഷ്യൂസ് കാണുമ്പോൾ തന്നെ നോർമലി എല്ലാവരും കൂടി പെട്ടെന്ന് പോയി എന്ത് പറ്റി എന്ന് ചോദിക്കാനായിട്ട് ഒപ്പം ചെന്ന് നിൽക്കും. പക്ഷെ ആ ഒരു സമയത്ത് എന്താണ് കറക്റ്റായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതി എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരോ?
1: അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സറൗണ്ടിങ് ഏരിയയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല് ഉണ്ട് അല്ലെങ്കിൽ സ്മോക്ക് ഉണ്ട്, വെന്റിലേഷൻ പോറാണെങ്കിൽ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുക, പാനിക് ആണെങ്കിൽ അവരെ കൺസോൾ ചെയ്യുക, അവരുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഇൻഹെയിലർ ഉണ്ടെങ്കിൽ അത് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുക. പ്രോപ്പർ വെന്റിലേഷൻ ആണ് പേഷ്യന്റിന് വേണ്ടത്. പിന്നെ സിവിയർ ആയിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽട്ടി വരുമ്പോൾ ത്രൂ ദ നോസ് ഡീപ്പ് ആയിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് ത്രൂ ദ മൗത്ത് സ്ലോ ആയിട്ട് എക്സ്ഹെയിൽ ചെയ്യുക, അത് ഒരു വിധത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോപ്പർ മെഡിക്കൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ആസ്മയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. കാരണം ഇന്ന് വേൾഡ് ആസ്മ ഡേ ആണ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഇന്ന് വേൾഡ് ആസ്മ ഡേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ചധികം ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ അഞ്ജു ജോൺ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്രം നസീം മെഡിക്കൽ സെന്റർ ദ പൽമനോളജിസ്റ്റ്. അപ്പോൾ ഡോക്ടറിനോട് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചോദിച്ചറിയാം. ഈ ഒരു ആസ്മ നമുക്ക് ഏതൊരു സ്റ്റേജിലാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ലൈക്ക് ഏർലി ഒരു ചൈൽഡ്ഹുഡിലാണോ അതോ ഒരു അഡൽഹുഡിലാണോ?
1: ആസ്മ കോമൺ ആയിട്ട് ചൈൽഡ്ഹുഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മേ ബി ഒരു ബൈ 12 ഓർ ടീനേജ് ആകുമ്പോഴേക്കും ഇറ്റ് ക്യാൻ കം ഡൗൺ, ദെൻ അഗെയിൻ അഡൽഹുഡിൽ ഇറ്റ് ക്യാൻ കം ബാക്ക്, ഓർ സം ടൈംസ് ഇറ്റ് ക്യാൻ പ്രസന്റ് ഈവൻ ലേറ്റ് ഓൺസെറ്റ് ആസ്മ ഇസ് ദേ. സോ ചൈൽഡ്ഹുഡിലെ സിംപ്റ്റംസ് ഉണ്ടാവണമെന്നില്ല, പിന്നെ അഡൽട്ട് ഓൺസെറ്റ് ആയിട്ടും വരാം. സോ ആസ്മയുടെ പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാ കഫും വീസിങ്ങും ആസ്മ ആവണമെന്നില്ല. ക്രോണിക് ആയിട്ട് ശ്വാസമുട്ടല്, ചുമ, ചെസ്റ്റിന് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫീല് ശ്വാസം എടുക്കുമ്പോൾ, പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള ഈ ഒരു വലിവ് എല്ലാം വരുമ്പോൾ ഡോക്ടറെ കാണിച്ച് പ്രോപ്പർ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത്
0: അതൊരു വലിയ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ചില ആൾക്കാർക്ക് വീസിംഗ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ആസ്മ തന്നെയായിരിക്കും, പക്ഷെ ദേ ഡോണ്ട് നോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. അപ്പോൾ പ്രോപ്പർ ഒരു ഒരു കൺസൾട്ടേഷനിലൂടെ തന്നെ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ?
1: ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം കുഞ്ഞു കുട്ടികളിൽ വീസിംഗ് ആവണം എന്നില്ല, കാണിക്കുമ്പോഴായിരിക്കും അത് മേ ബി ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് അപ്പർ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ സൗണ്ട് ആയിരിക്കാം. പക്ഷെ എല്ലാം നമ്മൾ ഈ കോമൺ ആയിട്ട് വീസിംഗ് ആണ് വലിവാണെന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
0: ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്?
1: നസീം സീറിംഗ് റോഡിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം ലഭ്യമാണ്. സോ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഇതുവരെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം.
0: താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് ആസ് വെൽ.
1: ഓക്കെ, യു ആർ വെൽക്കം. താങ്ക് യു.
0: താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ദാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മുടെ ഡോക്ടർ. സോ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം. ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ഖദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വെൽക്കം ബാക്ക് ടു കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. നമ്മൾ കുറച്ചധികം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ഇന്നത്തെ മാച്ചിന്റെയും കൂടി അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകണ്ടേ?
1: Presented by Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tavol Mall and Mall of Qatar
0: ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ഡൽഹിയും സി എസ് കെയും തമ്മിലുള്ള മാച്ചാണ്. ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 7th പൊസിഷൻ, സി എസ് കെ 6th പൊസിഷൻ. കഴിഞ്ഞ രണ്ട് മാച്ചസും രണ്ട് പേരും കളിച്ചത് ജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈക്കും ഡൽഹിക്കും നല്ല രീതിയിൽ ഈ ഒരു മാച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ട് പേരും 8 പോയിന്റോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. രണ്ടുപേരും രണ്ടിൽ ആര് ജയിച്ചാലും അവർക്ക് 12 പോയിന്റ്സോടു കൂടി തന്നെ മുകളിലേക്ക് എത്താൻ പറ്റും. റൺ റേറ്റ് കൂടുകയാണെങ്കിൽ ഗുജറാത്തിന് മുകളിൽ എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു മാച്ചസ് അല്ലെങ്കിൽ രസകരമായിട്ടുള്ളൊരു പിടിവലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ദീസ് മാച്ചസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ദ ടീംസ്. അതുകൊണ്ട് ഇന്ന് സി എസ് കെ ജയിക്കുമോ ഡൽഹി ജയിക്കുമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രെഡിക്ഷൻ, വേഗം തന്നെ അയച്ചോളൂ 5000997.
1: You are listening to Radio Sano 91.7 FM, Qatar's favorite radio station. പതിനഞ്ച്
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ ദിനേശ അതിമോഹമാണ്. അതിമോഹം
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം. സഫാരിയിൽ May 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
9: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
10: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
11: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ടു.

0: റെട്രോയിലൂടെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇവിടെ ചെറുതായിട്ടൊരു വിശപ്പിന്റെ വിളി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് പോയാലോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ BMR പർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പൊ BMR പോയിട്ട് നല്ല ഫുഡ് അടിക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉച്ചയ്ക്കൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു മെനു തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പള്ളിച്ചോറുണ്ട്. പള്ളിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗീ റൈസ് ഉണ്ടാവും, പിക്കിള്, റൈത്ത, അതൊക്കെ സൈഡിലുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ ബീഫ് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ 65, ഇത് മൂന്നും ഉണ്ടാവും. അതാണ് ഈ പള്ളിച്ചോറ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ ചിക്കനും ബീഫും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഐറ്റം തന്നെയായിരിക്കും. അപ്പം നമുക്കിതിനകത്തെ ചിക്കൻ 65 ഒരു റെസിപ്പിയിലേക്ക് കടന്നാലോ. സോ അതിന് വേണ്ടിയിട്ടൊരു 500 ബോൺലെസ് ചിക്കൻ എടുക്കുക, ചെറിയ ചെറിയ ബൈറ്റ് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഒരു 2 teaspoon കോൺ സ്റ്റാച്ച് വേണം, കാരണം ഒരു ക്രഞ്ച് ഫീൽ വേണമല്ലോ. പിന്നെ 1 teaspoon നമുക്കൊരു റൈസ് ഫ്ലോർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരിപ്പൊടി എടുക്കാം, കുറച്ചും കൂടി ക്രിസ്പിനെസ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. പിന്നെ 1 മുട്ട, 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, ഒരു റെഡ് കളർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ഗരം മസാലയും, 1 teaspoon ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ യൂസ് ചെയ്താലും മതി. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് നല്ല പോലെ എല്ലാ രീതിയിലും ഈ ഒരു പൊടികളെല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയതിനകത്തോട്ട് ഈ ചിക്കൻ ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത്, അധികം ഈ പറഞ്ഞ വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കരുത്. കുറേ ഡ്രൈ ഫീല് വരുന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളം ചേർക്കാവൂ, അല്ലാതെ നമ്മളൊരു ഒരു നോർമൽ മാരിനേഷൻ പോലെ തന്നെ സെറ്റ് ചെയ്തൊരു 15 മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനിൽ ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായ ആ ഒരു ഓയിലിലേക്ക് ഓരോ പീസസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുക്കുക. 5 മുതൽ 6 ആവശ്യം ഉണ്ടാവുള്ളൂ. ഡീപ്പ് റെഡ് ആൻഡ് ക്രിസ്പി ഫീല് വരുന്ന സമയം തന്നെ അതങ്ങോട്ടേക്ക് മാറ്റിക്കോളാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു 2 ആ ഒരു ചിക്കൻ 65 സെറ്റപ്പിലേക്ക് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെയിം ഓയിൽ തന്നെയാണ്, പക്ഷേ അതിൽ നിന്ന് ഒരു 1 teaspoon എടുക്കാൻ പാടുള്ളൂ. അതിലേക്ക് ഒരു 2 spring കറി ലീവ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ട്, 3 അല്ലെങ്കിൽ 4 ചില്ലി, ഗമീൻ ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ടോസ് ചെയ്തെടുക്കുമ്പോൾ ദാ 30 സംഭവം സെറ്റ് റെഡി. അപ്പം ക്രഞ്ചി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ 65. കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് ഇപ്പം വരാൻ സമയമായെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണല്ലോ. ഒരു സ്റ്റാർട്ടോ കം മെയിൻ കോഴ്സ് എന്ന് പറയാൻ പറ്റും ചിക്കൻ 65.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പോൾ BMR പോകാൻ മറക്കണ്ട. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബർവ വില്ലേജിലാണ്, അവിടെ സഫാരിയുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ ചെല്ലുക, നല്ല പള്ളിച്ചോറൊക്കെ മേടിച്ച് അങ്ങോട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരിത അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഹോം ഡെലിവറി വിശേഷങ്ങളും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് സിനിമ വിശേഷങ്ങളുമായിട്ട് ഒപ്പം ഒരു ഗെയിമൊക്കെ ആയി വൈകുന്നേരം 4 നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ തിരുമ്പി വരുവേൻ. അപ്പോഴത്തേക്കും

0: Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് May 5 ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കുമപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ. പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും കരുതലിനും സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
1: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്. Home delivery.

0: മിസ്സസ് കല്യാണി പ്രിയദർശൻ.
1: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
1: ഓടി മക, യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 400-1707.
2: You are listening to Radio Sinu 90.8.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: केरलम ആലും ഈ വീക്ക് ഓഫർ മർസ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.

0: ഇന്ന് സിനിമാ ലോകത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വിടവാങ്ങലായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. നടൻ സന്തോഷ് കെ നായർ വില്ലനായും കൊമേഡിയനായും സഹനടനായും നായകനായും ഒക്കെ നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു താരമായിരുന്നു അദ്ദേഹം. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് അരങ്ങേറിയത്. 1982 മുതൽ അദ്ദേഹം അഭിനയ രംഗത്ത് സജീവമാണ്. 44 വർഷമായിട്ട് മലയാള സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. ഈ അടുത്ത ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം കോമഡി വേഷങ്ങളിലേക്ക് കളം മാറിയിരുന്നു. മോഹിനിയാട്ടം എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ കൂടിയാണ് മോഹിനിയാട്ടം. എം ജി കോളേജില് ലാലേട്ടന് ജൂനിയർ ആയിരുന്നു അദ്ദേഹം. പ്രീ ഡിഗ്രി ലാലേട്ടനും അദ്ദേഹവും ഒരേ വർഷം തന്നെയായിരുന്നു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, രതീഷ്, ശങ്കർ, ജയറാം, റഹ്മാൻ, ബാലചന്ദ്ര മേനോൻ എന്നിവരുടെ എല്ലാം വില്ലൻ ജോഡിയായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 18 ഇവിടെ തുടങ്ങുന്നു എന്നീ സിനിമകളിലെ അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1985 18 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ യുവജനോത്സവത്തിലെ ആ ഒരു പോസിറ്റീവ് റോൾ അതും ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് 20 ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ഒപ്പം വലം കൈയായി നിൽക്കുന്ന ലോറൻസ് എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. സന്തോഷ് കെ നായർ എന്ന പ്രിയ താരത്തിന് സ്നേഹാഞ്ജലികൾ.
1: റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ,
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: This is Matinee Masha, only on
2: Radio Sunoo 91.7 FM. Matinee Masha,
4: brought to you by
5: Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വാറ്റിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു മാസം ഒരുപാട് സിനിമകൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ അത്രമാത്രം റിലീസുകളുണ്ട്, ലോൺ എടുക്കേണ്ടി വരും എന്നുള്ള റീലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് നോക്കുവാണെങ്കിൽ ഈ മാസത്തിലും മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കൂടി വരുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തരം പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ഹോളിവുഡ് സിനിമകളാണ് ഈ രണ്ട് മാസങ്ങളിലായിട്ട് നമ്മൾ കാണാനായിട്ട് നമുക്ക് അരികിലേക്ക് റിലീസായിട്ടും എത്താനായിട്ട് പോകുന്നത്. അടുത്ത ഏതാനും മാസങ്ങളിൽ നോക്കുവാണെങ്കിൽ വലിയൊരു ബോളിവുഡ് റിലീസുകളൊന്നും കാണാനില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബോളിവുഡിനെ കുറിച്ച് ഇങ്ങനെ മെൻഷൻ ചെയ്ത സമയത്ത് എനിക്ക് ബോളിവുഡിലെ ഒരു താരത്തെ കുറിച്ച് തന്നെയാണ് ഇനി സംസാരിക്കാനായിട്ടുള്ളതും. പലരുടെയും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ അഭിനയ മികവ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും കോട്ടയം എന്നൊരു ബോളിവുഡ് താരമാണ് നവാസുദ്ദീൻ സിദ്ദിഖി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ്, അതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ബോളിവുഡിന്റെ സിനിമാ ലോകത്തിൽ തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് അദ്ദേഹം നേരിട്ട പല പ്രതിസന്ധികളെ കുറിച്ചും അദ്ദേഹം ഒരുപാട് തവണ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോക്കറ്റിൽ 2,500 രൂപയുമായിട്ടാണ് അദ്ദേഹം മുംബൈയിലേക്ക് എത്തുന്നത്. തുടക്ക സമയത്തൊക്കെ വളരെയധികം ആത്മവിശ്വാസവും പാഷനും ഒക്കെ കൂടിയാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. പക്ഷേ ക്രമേണ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചെറിയ ചെറിയ തിരിച്ചടികളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ആത്മവിശ്വാസമൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അവനവനിൽ സംശയം തോന്നാനും ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണോ അവസരങ്ങളൊന്നും അധികം സിനിമയിൽ ലഭിക്കാത്തത് എന്നൊക്കെ അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. 10 വർഷത്തോളം അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിന് ഭാഗ്യമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊക്കെ തിരുത്തി കുറിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി നമുക്കിനി എത്താനായിട്ടുണ്ട്. കേൾക്കുന്നത് മാറ്റിനി മാഷപ്പാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി മോർണിംഗ് സവാരി
2: മോർണിംഗ് സവാരി ഇത് നമ്മുടെ സവാരി ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
1: മോർണിംഗ് സവാരി
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
7: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
8: Just feel like you're home.
9: Hi, this is Nevin Polly.
10: You're listening to Radio Suno.
11: You're listening to Radio Suno.
12: Radio Suno.
13: This is
14: Matine Masha.
15: Radio Suno 91.7 FM.
16: Brought to you by
17: Safari, world-class shopping experience, Doha, Qatar,
18: and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും

നവാസുദ്ദീൻ സിദ്ദിഖി, ആ താരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മാറ്റിനി മാഷപ്പിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു വരികയായിരുന്നു. അദ്ദേഹം കരുതിയത് തുടക്ക സമയത്ത്, അദ്ദേഹം അഭിനയമൊക്കെ ആഗ്രഹിച്ചു വന്ന തുടക്ക സമയങ്ങളിൽ അദ്ദേഹം ഒരു 10 വർഷക്കാലം വിചാരിച്ചു അത്ര ലക്കി അല്ല, അത്ര ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലുമൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് ആള് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും സഹോദരനോടും ഒക്കെ പറയും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്ന്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴായിരിക്കും അദ്ദേഹം ഇല്ല എന്നുള്ളത് അറിയുക. അങ്ങനെ റോഡിന് നടുവിൽ നിന്ന് കരഞ്ഞ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അക്കാലത്ത് പാർലി ജി ബിസ്ക്കറ്റിലാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ അദ്ദേഹം അഭയം തേടിയിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചഭക്ഷണം ആണെങ്കിലും അത്താഴം ആണെങ്കിലും ഒക്കെ ആ ഒരു ബിസ്ക്കറ്റായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത്. ഇന്നും ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ ചിത്രം സർഫ്രോഷ് ആയിരുന്നെങ്കിലും നവാസുദ്ദീൻ സിദ്ദിഖി എന്ന് പറയുന്ന പേര് ബോളിവുഡിൽ യഥാർത്ഥത്തിൽ വരവറിയിക്കുന്നത് ആമീർ ഖാൻ ചിത്രത്തിലൂടെയായിരുന്നു. പീപ്ലി ലൈവിലൂടെയായിരുന്നു ആ ഒരു പേര് ബോളിവുഡ് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളുടെ ലിസ്റ്റിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ട് വരും. മുന്നാഭായി MBBS പോലുള്ള സിനിമകളിലെ ചെറിയ വേഷങ്ങൾ, ബജ്രംഗി ഭായ്ജാൻ പോലുള്ള സിനിമകളിലെ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകുന്നു. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നെങ്കിലും ഇന്ന് ബോളിവുഡിലെ മികച്ച അഭിനേതാക്കളുടെ പേരെടുക്കുന്ന സമയത്ത് അതിൽ ഒരു പേര് നവാസുദ്ദീൻ സിദ്ദിഖി എന്നുള്ളത് തന്നെയാണ്. ഇത് മാറ്റിനി മാഷപ്പാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: കേരളം ആറ് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
6: മെയ് 4, 5, 6 തീയതികളിൽ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മേഴ്സയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
4: മേഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matine Masha.
0: Radio Suno 91.7 FM.
2: Brought to you by
8: Safari, world-class shopping experience, Doha, Qatar,
2: and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല രസമുള്ളൊരു ഒരു ടീസർ കണ്ടിട്ട്, ഒരു തമിഴ് മൂവിയുടെ ടീസറാണ്. നോക്കിയപ്പോൾ നമ്മുടെ ജയറാമേട്ടനും ഉർവശിയുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി കൗതുകം തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു ടീസർ എടുത്ത് കണ്ടു നോക്കി കേട്ടോ. അതിനൊരു ചെറിയ പോർഷൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കുക കേട്ടോ. പരിമള ആൻഡ് കോ കമ്പനി എന്ന് പറയുന്ന പേരിലാണ് ആ ഒരു പുതിയ മൂവി വരാനായിട്ട് പോകുന്ന ഒരു തമിഴ് ത്രില്ലർ കോമഡി ടൈപ്പ് മൂവിയാണ് വരാൻ പോകുന്ന സിനിമയാണ്. ആ സിനിമയിലെ ടീസറിലെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം.
1: 2000 രൂപ കേക്കറാങ്ക. ദീപാവലിക്ക് വീടെല്ലാം സുത്തം പണ വേണ്ടാമാ. 2000 രൂപ അപ്പുറം എന്നാ പണ്ടത്? നാനേ ഒണ്ടി എല്ലാത്തെയും പണ്ണ മുടിയുമാ.
2: 500 രൂപ കേക്ക് വേണ്ടി തന്നെ.
1: 1000 രൂപ சொன்னதுக்கே முடியாதுட்டாங்க.
2: அவ்வளவு காசு இல்லனால கொடுக்க முடியாது.
1: முடியாதுனா போங்க. அப்படி என்ன ஒண்ணு பண்ணுங்க, அந்த 1000 ரூபாய் எனக்கு கொடுத்துருங்க, நான் எல்லாத்தையும் கிளீன் பண்ணிக்கிறேன்.
2: உனக்கு வேண்டாம் எனக்கு வேண்டாம், உனக்கு 500 எனக்கு 500, நம்ம ரெண்டு பேரும் சேர்ந்து பண்ணுவோம்.
3: ஒரு நிமிஷம், எனக்கு ஒரு 300 ரூபாய் தேவைப்படுது, 3 பங்கா பிரிச்சிருங்க, நானும் ஹெல்ப்
4: பண்றேன். இந்த வீட்டுல நான் பிறக்கலையா, 4 ஷேர் ஆக்குங்க.
0: ഇങ്ങനെ നല്ല രസമുള്ള ഒരു ടീസറാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അങ്ങനെ പാണ്ഡ്യരാജാണ് ഈ മൂവി സംവിധാനം ചെയ്യുന്നത്. വരാൻ പോകുന്ന സിനിമയാണ് ജയറാം ഉർവശി, ആ ഒരു കോംബോ വീണ്ടും എത്തുന്ന ഒരു തമിഴ് ചിത്രമാണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ മണിക്കൂറിലെ വിശേഷങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം എത്തിയിട്ടുണ്ട്. ജയറാം ഉർവശി കോംബോയിൽ വന്ന ഒരു സിനിമയിലെ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിലെ വിശേഷങ്ങൾ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സോനോ 91.7 FM.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
5: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

Good afternoon, good afternoon, good afternoon. Adipoli, good afternoon to all my lovely listeners who are listening to me right now. Matinee Mashup in the Times. Sandeepaanu kooda join cheyyunnathu. Kazhinja divasam enthalum adhigam karyangalonnum cinemaye base cheythu namukku samsarikkanayittu sadichilla. Innathe divasam enthalum cinema logathe visheshangalokke ettavum pudhiya visheshangalokke aayittu thanneyanu njan ethunnathu. Innippo ellarathum charcha vishayamaayikkondirikkunnathu oru valiya vijayamaanu. Yes, Vijay ennulla aa oru vijayathe celebrate cheythukondu Ten Indian cinema logam മുന്നോട്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ഐതിഹാസികമായ വിജയത്തിന്റെ ഒടുവിൽ സന്തോഷം നിറച്ച ആശംസകളുമായി ദുൽഖർ സൽമാൻ, നയൻതാര, സൂര്യ, മഹേഷ് ബാബു തുടങ്ങിയ താരങ്ങളാണ് അവരുടെ പ്രിയ സുഹൃത്ത് വിജയ്ക്ക് ആശംസകളുമായിട്ട് എത്തുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ ആശംസകൾ എത്തുന്നതിന് മുന്നേ തന്നെ മമ്മൂക്കയുടെയും ലാലേട്ടിന്റെ ഒക്കെ തന്നെ ആ ഒരു ആശംസ വിജയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു നല്ല മാറ്റത്തിന്റെ തുടക്കമാണെങ്കിൽ ഓഫ് കോഴ്സ് ലെറ്റ്സ് അക്സെപ്റ്റ് ദ ചേഞ്ച്. ലൈഫിൽ ഉണ്ടാവുന്ന ഇതേപോലുള്ള മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ ഇന്നത്തെ മാറ്റിനി മാഷപ്പിലേക്ക്, സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. സോ കീപ് ലിസണിംഗ്, ഡോണ്ട് ഗോ എനിവേർ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
2: and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: bakery and hot food items. Footwear, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi, Kathar kathirunda avishagaramaya shopping ulsavam. Safari il May 4 mudal 10, 15, 20, 25, 30 riyal Akosham. Nithyobhyoga sadhanangal mudal fashion items vare ella ningalude budget anusarichu vaangam.
1: Safari, world-class shopping experience. Doha, Qatar.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 Evenings
5: presented by
6: Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
13: ആൻഡ്
14: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
15: ഹായ്, ദിസ് ഇസ് വിജയബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
16: This is Matine Masha, only on
17: Radio Suno 91.7 FM. Matine Masha,
3: brought to you by
1: Safari, world-class shopping experience, Doha, Qatar,
2: and
18: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
19: Once again, welcome back. It's the Matinee Mashup in the time. Sandeep Anna Kude joins you on your favorite FM station. വെൽ, ഈ ഒരു സമയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകൾ ആ സിനിമയൊക്കെ തന്നെ ഒ ടി ടിയിൽ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ടൈം എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈജു കുറുപ്പിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ മോഹിനിയാട്ടം ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ്. ഒരുപാട് പ്രശംസകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ലഭിച്ച സിനിമ തന്നെയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗം അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ലെങ്കിൽ പോലും രണ്ടാം ഭാഗം ഗംഭീരമായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ട് ടീമിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം, വലിയൊരു വിജയം തന്നെയാണ്. എസ്പെഷ്യലി ആ ഒരു കണ്ടിന്യൂറ്റി, ഫസ്റ്റ് ഫ്ലോപ്പ് ആണ് പാർട്ട് എന്ന് അറിഞ്ഞിട്ട് പോലും രണ്ടാമത്തെ ആ ഒരു പാർട്ട് എടുക്കാൻ കാണിച്ച ധൈര്യം തന്നെയാണ് ഇവിടെ അതിന് ഏറ്റവും അധികം പ്രശംസ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ചിത്രം May 8 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ള ആ ഒരു ന്യൂസ് ആണ് അറിയാനായിട്ട് സാധിക്കുന്നത്. April 10 റിലീസ് ചെയ്ത സിനിമ 30 കോടിയോളമാണ് തിയേറ്ററിൽ കളക്ഷൻ നേടിയത്. ഇനി ഇതാ ചിത്രം കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിത്രം ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഡേറ്റ് ലോക്ക് ചെയ്യാൻ മറക്കണ്ട. May 8 മുതൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ, 2024 കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം എന്ന സിനിമയുടെ തുടർ ഭാഗമാണ് മോഹിനിയാട്ടം എന്നുള്ളത്. അപ്പൊ ഇനി ആദ്യത്തെ പാർട്ട് കാണാതെ സെക്കൻഡ് പാർട്ട് കാണാൻ നിൽക്കണ്ട. ആദ്യത്തെ പാർട്ട് കണ്ട് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് എന്തായാലും ഗംഭീരമായിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദെയർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദ വെയിറ്റിംഗ് ആണ്. സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട്

0: Radio Sunno.
1: Radio Sunno.
2: 91.7 FM.
0: Qatar's favorite radio station.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: This is Matine Masha.
0: Radio Suno 91.7 FM.
6: Brought to you by
7: Safari, world-class shopping experience, Doha, Qatar,
6: and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. OTTയിൽ ഇനി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് നൗ ഐ എം ടേക്കിംഗ് യു ടു സംതിങ് ഡിഫറെന്റ്. ദിസ് കമ്മിങ് വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ഏതൊക്കെയാണ് റിലീസ് ആകാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓൺ ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്ന സിനിമ ഷെയ്ൻ നിഗത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ ആയിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ദൃഢം എന്ന സിനിമയാണ്. May 8 ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ഒരു റിലീസിന്റെ കൂടെ തന്നെ അന്നത്തെ ദിവസം കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു സിനിമയാണ് മാധവ്, സുരേഷ്, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ മൂവിയാണ് അംഗം അട്ടഹാസം എന്നുള്ള സിനിമ. ആ ഒരു സിനിമയുടെയും കൂടെ വെയിറ്റിംഗിലുണ്ട്. ചിത്രങ്ങൾക്ക് നമ്മൾ വെച്ചേക്കുന്ന എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രീതിയിലും കുറയ്ക്കേണ്ട, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പൊ മലയാള സിനിമകൾ പുറത്തിറങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് May 21 ഇസ് ഗോയിങ് ടു ബി സംതിങ് ദാറ്റ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഐ വുഡ് കോൾ ഇറ്റ് എ തേർഡ് ഇൻസ്റ്റാൾമെന്റ്. ആക്ച്വലി ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവി, നമ്മുടെ ജോർജ് കുട്ടിയുടെ കഥയുടെ ബാക്കി പത്രം. ആ ഒരു മൂന്നാം ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ അരികിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് യെസ്, ദി എക്സ്പെക്ടഡ് റിലീസ് എന്ന് പറയുന്നത് May 21. അപ്പൊ ഈ ഒരു മാസം ചിത്രം പുറത്തിറങ്ങുമ്പോൾ വലിയ ക്ലാഷ് ഒന്നും ഇല്ലാണ്ട് തന്നെ, വേറെ മൂവി റിലീസസ് ഒന്നും ഇല്ലാണ്ട് തന്നെ May 21 ചിത്രം ഇറങ്ങും എന്നുള്ള ഇൻഫർമേഷൻസ് പുറത്തു വരുന്നു. വെൽ, ലെറ്റ്സ് കൺഫേം ഇറ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ റിലീസ് ഡേറ്റും കാര്യങ്ങളും കൺഫേംഡ് ആണോ എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയുന്നതൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് എന്തായാലും എത്തിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇനി എന്തായാലും മാറ്റിനി മാഷപ്പിൽ അഷ്ടമി ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഗുഡ് ഈവനിംഗ് കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ഒരു ഈവനിംഗ് ഡ്രൈവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാനിങ്ങനെ ഈവനിങ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഗെയിമിലൂടെ നിങ്ങൾക്ക് കുറച്ച് സമ്മാനം തരണമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി കേട്ടോ വരുന്നത് തന്നെ. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഗെയിം കൊണ്ടുവരണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം ഇത് കുറേ സിനിമകളിലെ പല കട്ട്സ് ആൻഡ് പീസസ് ആണ്, പക്ഷെ എല്ലാം അടിപൊളി സിനിമകളാണ്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിനിമകളുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഏതൊക്കെ സിനിമകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയയ്ക്കുക 5000917. വിളിച്ചു പറയാൻ പറ്റുന്നവർ മാക്സിമം വിളിച്ചു പറയുക. വിളിച്ച് പറയേണ്ട നമ്പർ 444-449-17 ആണ്. അപ്പോൾ നമുക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ആലോചിച്ചോളൂ, ഒരുമിച്ച് ആൻസർ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വിളിക്കുക. വിളിച്ചിട്ട് ഈ ഒരു സിനിമകൾ ഏതാണെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ദാ പ്ലേ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ
1: കേട്ടോ. ഞാൻ പ്രിയല്ലേ, ജോലിയൊക്കെ
2: ജോലി അതെ, ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. നല്ല ജോലി.
3: ഹലോ, ഒന്ന് വന്നേ, ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട്
4: വാ. ആരാ അത്?
5: ഇയാളാണ് അയാള്.
3: ആ, മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടൊക്കെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ.
5: ഇതുപോലെ കാടും മലയാണ്
3: അതിന് എന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ.
5: എനിക്ക് പട്ടണത്തിലെ ഇഷ്ടം, പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം കുന്നംകുളത്തിൽ പോണം.
6: ഇന്നെന്താ ഇങ്ങനെ?
3: എങ്ങനെ?
6: എപ്പോഴും കളിവാക്കുകൾ പറയുന്ന ആള്.
3: രാധ വയ്ക്കോളൂ, ഞാൻ പിന്നെ കാണാം.
6: ഏട്ടൻ ബസ് രാമൂരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി. ഏട്ടൻ എവിടെയെങ്കിലും നിക്കണുണ്ടോന്ന്. ഏട്ടൻ പോവയോ?
3: അതെ, നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങായിരുന്നു. ആകെ എല്ലാരും കണ്ടു.
7: വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം.
6: അതിന്റെ ആവശ്യമില്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്.
0: അപ്പൊ കിട്ടിയല്ലോ, ഏതൊക്കെയാണ് സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കേട്ടപ്പോൾ വന്നത്, ഏതൊക്കെ സിനിമകൾ മനസ്സിലായി, അപ്പൊ തന്നെ വിളിക്കുക 444-449-17. എനിക്കൊന്ന് കുറേയൊക്കെ കിട്ടി, പക്ഷെ ചിലതൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, കിട്ടിയത് അത്രയും വിളിച്ച് പറഞ്ഞോളൂ. കാരണം അടുത്ത സിനിമയ്ക്കുള്ള ടിക്കറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ സിനിമ ടിക്കറ്റിന് വേണ്ടി വേഗം തന്നെ ഡയൽ ചെയ്തോളൂ 444-449-17. 444-449-17. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, പക്ഷേ വിളിച്ചോളൂ. അഥവാ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. 444-449-17 ആണ് വിളിക്കേണ്ടത് കേട്ടോ.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം. സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: കൺമണി പൂവേ, കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
6: ദിസ് ഈസ് ഓൺലി ഓൺ
1: റേഡിയോ സുനോ 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: അങ്ങനെ ഫസ്റ്റ് ലേക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഒരു ചോദ്യം ചോദിച്ചു, ചോദ്യത്തിനുള്ള ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, മെസ്സേജിലൂടെയും കോളിലൂടെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്കും അതിൻ്റെ ആൻസേഴ്സിലേക്കും പോകേണ്ട സമയമായിരിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇത് ഏതൊക്കെ സിനിമകൾ ഇതിലുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു.
1: സാർ ശിക്കാരൻ ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന് ഒഴിവെച്ച വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടും.
2: താമരോ
1: ഞാനോ ഞാൻ പ്രിയല്ലേ, ജോലിയൊക്കെ
2: ജോലി.
3: അതെ, ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക, അതൊരു നല്ല ജോലി.
2: ഹലോ, ഒന്ന് വന്നേ, ഞാൻ നിങ്ങളെ തന്നെ
4: ഇങ്ങോട്ട്
2: വാ. മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടൊക്കെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ.
1: എന്റെ
5: കുന്നംകുളം ഇതുപോലെ കാടും മലയാണോ?
2: അതിന് എന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ.
5: എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം, പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ, ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം.
6: ഇന്നെന്താ ഇങ്ങനെ?
2: എങ്ങനെ,
6: എപ്പോഴും കളിവാക്കുകൾ പറയുന്ന ആള്?
2: രാധ വയ്ക്കോളൂ, ഞാൻ പിന്നെ കാണാം.
6: ഏട്ടൻ ബസ് രാമൂരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടേക്ക് നോക്കി, ഏട്ടൻ എവിടെയെങ്കിലും നിക്കണുണ്ടോന്ന്. ഏട്ടൻ പോവയോ?
2: അതെ, നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങായിരുന്നു. ഭാഗ്യായി എല്ലാരും കണ്ടു.
7: വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം.
6: അതിന്റെ ആവശ്യമില്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്.
0: അപ്പൊ ഇതെന്തായാലും ഏതൊക്കെയാണ് സിനിമകൾ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചധികം ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് പറയാനായിട്ട് ആരൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, കലീൽ ആൻസേഴ്സ് കിട്ടിയോ?
8: മമ്മൂട്ടിന്റെ പട്ടാളം.
0: മമ്മൂട്ടിന്റെ പട്ടാളമോ? ഓക്കെ, പിന്നെ അയ്യോടാ, കുഴപ്പമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം നമുക്ക്. എവിടെയുള്ള ഇപ്പൊ കലീൽ? അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഏകദേശം ഒന്നും രണ്ടൊന്നും അല്ല, അതിൽ കൂടുതൽ സിനിമകളുണ്ട് കേട്ടോ. ഹലോ, പേരെന്താണ്?
9: വിളിക്കുന്നത്.
0: അടിപൊളി. അജീഷ് എവിടെയാണ്? നാട്ടില്.
9: നാട്ടില് മലപ്പുറത്താണ്.
0: ഓക്കെ, ഇവിടെ ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നെ? സൂപ്പർ സൂപ്പർ. അപ്പൊ അജീഷ്, ഞാൻ പ്ലേ ചെയ്തതിൽ എത്ര സിനിമകള് കിട്ടി?
9: പടം നമ്മുടെ മോഹൻലാലിന്റെ ചെങ്കോൽ, പിന്നെ മൂന്ന് പടം കറക്റ്റ് മനസ്സിലായില്ല, ബാക്കിയുള്ള
0: കിട്ടിയില്ല അല്ലേ?
9: ഇല്ല, കിട്ടിയില്ല.
0: ഓക്കെ, ഇത് രണ്ടുമാണ് ഇപ്പൊ കിട്ടിയത്. ശരി, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കുക, ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ട്രൈ ആണ്, പക്ഷെ ഇനിയും വിളിക്കണം.
9: അതെ, ആദ്യം വിളിച്ചോണ്ടാണ് കിട്ടും ചെയ്ത്.
0: അതെ, ഉറപ്പായിട്ട് ഇനിയും കിട്ടും കേട്ടോ.
9: ആയിക്കോട്ടെ.
0: ഓക്കെ, ബൈ ബൈ.
10: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
10: അജി എന്നാണ്.
0: അജി? അജി പറയൂ, ആൻസേഴ്സ് കിട്ടിയായിരുന്നോ?
10: ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, അതിന് ലാസ്റ്റത്തെ കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി.
0: ആണോ? എന്നാ ഏതൊക്കെയാന്ന് പറയോ.
10: മേഘം, കസ്തൂരിവാൻ, മൃഗയ, ചെങ്കൂല്, ലാസ്റ്റത്തെ രസതന്ത്രം അല്ലെങ്കിൽ ചിന്താ വിഷയം എന്നൊരു കൺഫ്യൂഷൻ, ഉറപ്പില്ല.
0: ഓക്കെ ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് വിട്ടു. ഇടയിൽ ഒരെണ്ണം
10: ഉണ്ടായിരുന്നു.
0: ആ ശരി ശരി ശരി, എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതില്, നമുക്ക് നോക്കാവേ. ഓക്കെ ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഏതൊക്കെയാണ് സിനിമകൾ എന്ന് പറയണ്ടേ. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഷിഹാബുദ്ദീന്റെ മെസ്സേജ് ഉണ്ട് കേട്ടോ. മേഘം, ചെങ്കോല്, സ്വപ്നക്കൂട്, കസ്തൂരിമാൻ. സ്വപ്നക്കൂടും കസ്തൂരിമാനും എങ്ങനെ വരും? അവർ രണ്ടുപേരുടെയും ശബ്ദം കേട്ടിട്ട് സ്വപ്നക്കൂടും കസ്തൂരിമാനും ഒപ്പം എഴുതിയതാണോ? മൃഗയെ എഴുതിയിട്ടുണ്ട്. ഷമീമ് പറഞ്ഞിരിക്കുന്നത് മേഘം ഒപ്പം ഒപ്പമോ? അല്ലല്ല. പിന്നെ കിരീടം, മേഘം, കസ്തൂരിമാൻ, ദൃശ്യയുടെ മെസ്സേജാണ്. മേഘം, കസ്തൂരിമാൻ, അഭിജിത്തിന് ഒരെണ്ണം കിട്ടി. ഇത്രയും പേര് പറഞ്ഞതില് ആ ഒരു സിനിമ ഇങ്ങനെ കിട്ടാണ്ടിരിക്കുകയായിരുന്നു, അത് അഭിജിത്തിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മേഘം, കസ്തൂരിമാൻ, മൃഗയ, ചെങ്കോൽ, ഇതാണ് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നത്. അടുത്തത് ബൈജുവിൻ്റെ മെസ്സേജിൽ, ഓ വരവേൽപ്പോ? വരവേൽപ്പില്ല കേട്ടോ, ഒരെണ്ണം ശരിയാണ്. പിന്നെ കസ്തൂരിമാൻ മനസ്സിലായി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരും സെയിം തന്നെയാണ് റിപ്പീറ്റേഷൻ. അതിനിടയിൽ ഒരാൾ ലാസ്റ്റിലത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ലാസ്റ്റിലത്തെ ആക്ച്വലി കന്മതമാണ്. ഓക്കെ, ആദ്യത്തത് മേഘം, പിന്നെ കസ്തൂരിമാൻ, മൃഗയ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടി. ഇൻ ബിറ്റ്വീൻ ഒരെണ്ണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെങ്കോല്, പിന്നെ കന്മതം. അപ്പൊ ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഡയലോഗ് ഏതാന്ന് വെച്ചാൽ ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ്. ഓക്കെ, പക്ഷെ അത് ആർക്കും കിട്ടിയില്ല, ഒരു മനുഷ്യനും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത എല്ലാ സിനിമകളുടെയും ഡയലോഗ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ആ സിനിമാ പേരുകൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ പ്ലേ ചെയ്തതിൽ 6 എണ്ണത്തിൽ 5 എണ്ണവും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ സിനിമയാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ഇപ്പം എന്തായാലും നമുക്ക് നേരെടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ. വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. സോ കേട്ടോണ്ട് ഇനി കേൾക്കാത്ത ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ സിനിമ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: ും ഈ വീക്ക് ഓഫർ മഴ്സ് തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: റേഡിയോ സുനോ.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കുന്നു. 18 ക്യാരറ്റ് ഗോൾഡ് 412.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 478 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 504 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 504 കത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 547 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ്.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan

0: Riyan Jewelers store today. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ഹലോ, ഞാൻ അനുസിതാര.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ
2: 91.7 FM.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക്. ഒരു ഗെയിമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്ന സമയമാണ്. ആ ഗെയിമില് ആറ് സിനിമകൾ ഉണ്ടായിരുന്നു, അതിൽ മിക്കതും എല്ലാവരും പറഞ്ഞു. പറയാൻ പറ്റാത്തവരുണ്ടാവാം, പക്ഷെ കുഴപ്പമില്ല, ഓരോ ദിവസവും ഓരോ ഗെയിമുകൾ ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് മാച്ച് ബി മാഷപ്പിൽ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ. ഇന്നത്തെ ഗെയിം എന്തായാലും കഴിഞ്ഞു. അതിൽ മിക്ക സിനിമകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ് അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരു ക്ലാസിക് കൾട്ട് മൂവി എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തിയേറ്റേഴ്സിൽ ആവേശം കൊണ്ടുവന്ന ഒരു ആക്ഷൻ പവർ ഹൗസ് മൂവി എന്ന് തന്നെ പറയാം. ലാലേട്ടന്റെ നാടുവാഴികൾ. ആയിരത്തി തൊള്ളായിരത്തി 1989 May 5, അതായത് ഇതേ ദിവസമാണ് ജോഷി എസ് എൻ സ്വാമി കൂട്ടുകെട്ടിൽ ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. പകയും ബിസിനസ്സും തകർച്ചയും ഒക്കെ പറഞ്ഞ ഈ ഒരു സിനിമ ആ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസിൽ ഒന്ന് തന്നെയാണ്.

തിലകൻ, മുരളി, ദേവൻ, ജനാർദ്ദനൻ സർ, അങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. ആ അത് പറഞ്ഞപ്പോഴാ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് വേഷങ്ങളിൽ നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഈ ഒരു സിനിമയിൽ ആശാൻ എന്ന കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള ജനാർദ്ദനൻ സാറിന്റെ പിറന്നാൾ കൂടിയാണ് ഇന്നത്തെ ദിവസം, May 5. അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നാടുവാഴികൾ, ഹോളിവുഡ് ക്ലാസിക് ദ ഗോഡ് ഫാദറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. 1989 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുന്ന സമയത്ത് മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച ഡയറക്ടർ റൈറ്റർ കോമ്പിനേഷൻ കൂടിയാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്.

കാലം എത്ര കഴിഞ്ഞാലും നാടുവാഴികളിലെ അർജുൻ ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. ആ ക്ലാസിക് ക്ലൈമാക്സും ശ്യാം സാറിന്റെ തകർപ്പൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇന്നും സിനിമ കാണുമ്പോൾ നമുക്ക് അതേ രോമാഞ്ചം നൽകും. നിങ്ങളിൽ ആരെങ്കിലും എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട ആൾക്കാരായിരിക്കും. അത് കാണുമ്പോൾ തിയേറ്ററിലിരുന്ന് കിട്ടിയ ആ ഓരോ ഗൂസ് ബം മൊമെന്റ്സും ഇപ്പൊ ഓർമ്മയിലേക്കും എത്തുന്നുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഓർക്കുക, ഈ സിനിമ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 37 വർഷം തികയുന്നു. അതാണ് ദ ക്ലാസിക് മൂവി നാടുവാഴികൾ. അങ്ങനെ 37 വർഷത്തെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ജനാർദ്ദനൻ സാറിന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് മാറ്റിനി മാഷപ്പിലെ വിശേഷങ്ങൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM അഷ്ടമിയാണ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും ക്രിക്കറ്റ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായി 917 ഈവനിങ്സിൽ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ നാളെ നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മെർസ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
4: മെയ് 4, 5, 6 തീയതികളിൽ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മെർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
3: മെർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas. World's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: In association with
0: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oriki, Daiso.
0: Daiso. Let's make every outing unforgettable.
3: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, listeners. Sandeep Anakude joins in the studio clock. Lunch money kanya 2 minute 15 second aavumbol idha 917 evenings in the time. Beautiful evening endayalum nalloru evening thaniyana pakshe climate ekka maari verunnayinde thaitulla buddhimutta namaku bhayangaraayita feel cheyyunnundu. If I'm not wrong, ucha samayokke aayappo egadesham 42 degree Celsius വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബട്ട് കീപ്പിംഗ് ഓൾ ദി ക്ലൈമറ്റിക് കണ്ടീഷൻസ് സൈഡ്, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. പക്ഷെ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ടു ദ വൺസ് ഹു ആർ ലിസണിങ് ടു മീ റൈറ്റ് നൗ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് വിഷസ് അറിയിക്കുന്നു. ആൻഡ് ആ ഒരു ഈവനിങ് വിഷസ് നമ്മുടെ ഇൻബോക്സിലേക്ക് ഓടി പോകുന്നോട്ടെ, 5000-00917. ഇന്നത്തെ ദിവസം മെയ് 5, ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ മെയ്യിലെ ഇന്നത്തെ ചൊവ്വാഴ്ചയ്ക്ക് ഒരു ദിവസം ആ ഒരു പ്രത്യേകതയുണ്ട്. സോ എവ്രി ഫസ്റ്റ് ട്യൂസ്ഡേ ഇൻ മെയ്, സോ മെയ് മാസത്തിലെ എല്ലാ ആദ്യത്തെ ട്യൂസ്ഡേയും ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ ഡേ ആണ്. നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഒരു പക്ഷേ നമ്മുടെ വരുന്ന ജനറേഷന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാകുമ്പോൾ നമ്മൾ ആ കാര്യത്തിലോട്ട് ഒരു എക്സ്ട്രാ കെയറും സംഭവങ്ങളും ഒക്കെ എത്തിക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. മെയ് 5 ആദ്യത്തെ ആ ഒരു ട്യൂസ്ഡേ ഓഫ് മെയ് ഹാസ് സം ഇമ്പോർട്ടൻസ്. എന്താണ് ആ ഇമ്പോർട്ടൻസ് എന്നൊക്കെ അറിയിക്കാനായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം തന്നെയാണ്. പെട്ടെന്ന് മെസ്സേജസൊക്കെ അയച്ചു തുടങ്ങിക്കും, നമുക്ക് ഉഷാറായിട്ട് തന്നെ ആ ഒരു ഈവനിങ് ഒരുമിച്ച് അങ്ങടേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഒത്തിരി ആ ജേർണീസ് ഇങ്ങനെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടായിരിക്കും തിരിച്ചെത്തുന്നത്. സോ സ്റ്റാർട്ട് ലിസ്ണിംഗ് ആൻഡ് ഓൾസോ സ്റ്റാർട്ട് ടെക്സ്റ്റിംഗ് ടു മീ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM, 5000-00917. മെസ്സേജസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി അയക്കാനായിട്ട് മറക്കണ്ട. ആ വിഷസ് അറിയാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ഞാനും വെയിറ്റിംഗ്. അപ്പോഴത്തേക്ക് ഒരു അടിപൊളി പാട്ടോടു കൂടി നമുക്ക് ഇന്നത്തെ ആ ഒരു ഷോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ. സോ വൺസ് അഗൈൻ ടു ദ വൺസ് ഹു ആർ ലിസണിംഗ് ടു മീ റൈറ്റ് നൗ, ബ്യൂട്ടിഫുൾ ഈവനിംഗ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now available on Vodafone Shuf app.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസ്

0: കേരളം ആര് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മെർസ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മെർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലവും മെർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മെർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹായ് നമസ്കാരം, ഞാനിന്നലെ സ്വന്തം അപ്പാൻ ചേർത്താണ് നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Once again, welcome back to the Radio Sutra 91.7 FM, 917 Evenings in the Time. Sandeep Anu Kude joined in the studio clock. Il samayam 5 mani kazhinja 17 minutum 17 secondum. ആസ് പ്രീവിയസ്ലി സ്ലൈഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ഈ ഒരു മാസമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഈ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, അവെയറായിരിക്കേണ്ട ഒരു പർട്ടിക്കുലർ ഡേ കൂടിയാണ്. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻസ്, സ്പെഷ്യലി ഡിപ്രഷനൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാവുമോ, ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ വളർത്തുന്ന സാഹചര്യത്തിലൊക്കെ ഡിപ്രഷൻ എന്ന് ഞങ്ങൾ പറയാറ് പോലുമില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളർന്ന സാഹചര്യവും നമ്മുടെ അന്നത്തെ കാലവും ഒക്കെ തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ടു ദ വൺസ് ഹു ആക്ച്വലി സേ ദിസ്, ശരിക്കും പറഞ്ഞാൽ പലയിടത്തായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കമ്പാരിസൺസ് നടത്തും, ആ നമ്മളുമൊക്കെ ഇത് കഴിഞ്ഞാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമൻറ്റ് പറയുന്ന എല്ലാവരോടും തന്നെ പറയാനുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് എന്നുള്ളത്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെയധികം വ്യത്യാസമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൂട്ടുകാരും മുമ്പത്തെ ആ ഒരു നാടെന്നുള്ളൊക്കെ അറ്റ്മോസ്ഫിയർ, എസ്പെഷ്യലി ദ വൺസ് ഹു ആർ ഗ്രോയിങ് അബ്രോഡ്, നമ്മളെപ്പോലെ പ്രവാസ ജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാർ, അവരുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ്, എക്സ്പോഷറൊക്കെ അധികമാണെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ റൂട്ട്സ്, ആ ഒരു കൾച്ചർ, കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു ആ ഒരു കുട്ടി എന്ന് കൺസിഡർ ചെയ്യുന്ന ഏജിൽ ഡിപ്രഷനൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം ആരും ആ രീതിയിൽ എന്താണ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് പല രീതിയിലും തന്നെ ആ ഒരു പോയിന്റ് മെൻഷൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് മെയ് മാസം 5-ാം തീയതി, അതായത് എല്ലാ മെയ് എന്ന ആ ഒരു മന്തിലെ സെക്കൻഡ് ട്യൂസ്ഡേ, ഈ ഒരു ഡേ ആയിട്ട് അവെയർനെസ് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുക. ഇതറിയാത്ത പേരൻസിനാണെങ്കിൽ പോലും അവരുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ടെത്തിക്കാനായിട്ട് കൂടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് IPL അപ്ഡേറ്റ്സിലേക്കാണ്. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL T20 അപ്ഡേറ്റ്സ്. വണ്ടർഫുള്ളി രണ്ട് ടീംസ് നമുക്ക് വേണ്ടിയിട്ട് അതിലും മനോഹരമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെയും ഉപരിയായിട്ടുള്ള പെർഫോമൻസസ് ഒക്കെ തന്നുകൊണ്ട് രണ്ട് ടീമുകളും ദേ പെർഫോമൻസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹി ആൻഡ് ഓൾസോ ചെന്നൈ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ച് തന്നെയാണ്. ഡൽഹി എനിക്ക് തോന്നുന്ന ആ ഒരു ബാറ്റിങ്ങിന് എടുത്ത തീരുമാനം എത്രത്തോളം ശരിയാകും എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ടോസ് വിൻ ചെയ്തിട്ട് ഡൽഹി ഓക്കെ ഞങ്ങൾ ബാറ്റ് ചെയ്തോളാം എന്നുള്ള തീരുമാനമാണ് എടുത്തേക്കുന്നത്. ആൻഡ് 4 ഓവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചെറിയ നെക് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് നെഗോഷിയേറ്റ് ഓൾ ദോസ് നെഗറ്റിവിറ്റി ഔട്ട് ഓഫ് ദ ഫ്രെയിം. ആ ഒരു കൗണ്ടി ഐ മീൻ റൺസ് അറിയാനായിട്ട് അല്ലെങ്കിൽ സ്കോർ അറിയാനായിട്ട് കുറച്ചധികം പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL സ്കോർ അപ്ഡേറ്റ്.
11: Brought to you by
12: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം, വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
13: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
14: In association with
15: Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
10: യെസ്, അപ്പോ അറിയാനിരിക്കുന്ന ആ ഒരു റണ്ണിന്റെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് 4 overs കഴിഞ്ഞ് നമ്മൾ 5th ഓവറിലേക്ക് ആദ്യ 2 ബോളുകളും കഴിയുമ്പോൾ 31 runs ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. ഇനി എത്രയായിരിക്കും ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെയൊക്കെ അവർ കൊണ്ടുവരാൻ പോകുന്നത്? ആര്? കെ എൽ രാഹുൽ ആൻഡ് ഓൾസോ നിതേഷ് റാണ, രണ്ടുപേരുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഏറ്റവും മനോഹരമായിട്ട് അവർ തമ്മിൽ ആ ഒരു എന്താണ് റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ബിക്കോസ് വി ആർ എക്സ്പെക്ടിംഗ് ദാറ്റ് നൈറ്റ്. ഡൽഹി ആണോ അതോ ചെന്നൈ ആണോ ഇന്നത്തെ മത്സരം വിൻ ചെയ്യാൻ പോകുന്നത്? 48th മാച്ചാണ് നടക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വി ഓൾ ആർ ഈക്വലി എക്സൈറ്റഡ്. ശരിക്കും പറഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹിയിലുള്ള സ്റ്റേഡിയം, അപ്പോൾ ഡൽഹിയിൽ വെച്ച് തന്നെ ഈ ഒരു കളി നടക്കുമ്പോൾ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളും ഡൽഹിക്ക് ഇതേ കിട്ടുന്നുണ്ട്. And we could see the stadium is beautifully covered with all of wonderful audience out there. അപ്പോൾ അവരൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഡൽഹിയുടെ ജയത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ബട്ട് ദെൻ ചെന്നൈ, യെസ്, ചെന്നൈ ഫാൻസിന് ഒരിക്കലും നമുക്ക് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ ഫാൻസും ഡൽഹി ഫാൻസും കൂടെ അത് ഇന്ന് നമുക്ക് എന്താണ് അവിടെ നിന്ന് തരാൻ പോകുന്നത്, ആൻഡ് ഓൾസോ ദി ടീംസ് നമുക്ക് എന്താണ് ഗുഡ് ന്യൂസ് തരാൻ പോകുന്നത്, പെർഫോമൻസും അവരുടെ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഓൾ ബി ഓൺ ട്രാക്ക്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടി ഉണ്ടാവും. ആസ് ഓഫ് നൗ നമ്മൾ ഓൾമോസ്റ്റ് 5th ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. 2 balls മാത്രമാണ് ബാക്കിയുള്ളത് 5th ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ. 32 runs ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. ഗെറ്റിംഗ് യു ടു അനദർ ബ്യൂട്ടിഫുൾ സോങ് ഓൺ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Welcome, welcome, welcome back to Radio Sunna 91.7 FM 917 Evenings. In the time aanu Sandeep aanu kude join cheynathu. Samayam 5 mani kazhinju 31 minutum 32 secondum. വെല്ല അടിപൊളി ഒരു ഈവനിങ് അല്ലേ. നമ്മൾ പുറത്ത് ചായയൊക്കെ കുടിക്കാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് പ്ലാനിങ്സ് റൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റമിച്ച് ആ ഒരു പ്ലാനിങ് അങ്ങ് സെറ്റാക്കാം. വൈ? ബിക്കോസ് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം നടക്കുന്നുണ്ട്. ഗെയിമിനെ കുറിച്ചാണെങ്കിൽ ആ കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു യാത്ര എന്തായാലും തുടങ്ങി വെച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യം ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് റിയ ആണ്. റിയ എന്ന് തന്നെയല്ലേ പേര്? വൺ സെക്കൻഡ്, ഞാൻ ആ പേരൊന്ന് കൺഫേം ചെയ്തിട്ടെ. വൈ? ബിക്കോസ് വേറെ ഏതോ ഫോണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദെൻ ഐ ഹാവ് ടു ഒന്ന് നോക്കിയിട്ട്, കണ്ണൊന്നും പിടിക്കുന്നില്ല, വയസ്സായെന്ന് തോന്നുന്നു. ഓക്കെ റിയ, റിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, എനിക്കൊരു വിഷ് പറയാനുണ്ട്. ഐ എം ഓക്കെ, റിയ എന്നല്ല, റിയാസ് എന്നാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഹായ് ബ്രോ, ഐ എം റിയാസ് ഫ്രം കൂർഗ്. 7:35 ഓക്കെ, നാട്ടിലെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 7:35 എന്നുള്ളത് കൂർഗില്. ഐ റിമെമ്പർ, ഞാൻ കൂർഗിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൂർഗിൽ എനിക്ക് തോന്നുന്നത് ഇയേഴ്സ് ബാക്ക്, ഒരു 10 വർഷം മുന്നേക്ക് വന്നിട്ടുണ്ടായിരിക്കും. 2-3 തവണ ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് കൂർഗ് ആ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദ പ്ലേസ് ബ്രോ. അവിടെ നല്ല എന്താണ്, തേൻ നെല്ലിക്ക, റൈറ്റ്, തേൻ നെല്ലിക്ക കിട്ടും. ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും കൂർഗ് ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തേൻ നെല്ലിക്ക കഴിക്കാനായിട്ട് മറക്കണ്ട. റിയാസ് ബ്രൂവിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നല്ലൊരു മഴ പെയ്തു, റേഡിയോ സുണോ, ലിസൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. കൂർഗിലിരുന്ന ഒരാൾ ദേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വായിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. നാട്ടിൽ ദേർ ആർ എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ്, നമുക്ക് ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാം. ഒരുപക്ഷെ ഇപ്പോൾ ആ മഴയൊക്കെ ആസ്വദിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ടായിരിക്കാം ട്യൂണിങ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു സമയം കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും അറിയാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയക്കാനായിട്ട് ദേ ഇപ്പം നമ്മുടെ റിയാസ് ബ്രോ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒരു മെസ്സേജ്. ആ ഒരു മെസ്സേജ് വായിച്ചു പോകുമ്പോൾ എനിക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു സന്തോഷമല്ലേ. പക്ഷേ ഇന്ന് നമുക്ക് സന്തോഷം ഇരട്ടിക്കാനായിട്ട് മറ്റൊരു റീസൺ കൂടിയുണ്ട്. എന്താണ് ആ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പഠിക്കാൻ പോവാണ്. ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഓൾമോസ്റ്റ് എല്ലാ ജനറേഷൻകാരും തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ വൈ നോട്ട്, വൈ നോട്ട്, അത് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തുകൂടാ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സത്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട്. യൂഷ്വലി നമ്മൾ വിഷൻ ബോർഡ്സും കുറച്ച് സ്ക്രിപ്റ്റിങ്ങും വിഷ്വലൈസേഷനും അഫർമേഷൻസ് ഒക്കെ ആയിട്ടാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടത്തുന്നത്. പക്ഷേ ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡുമായിട്ട് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് എത്തുന്നതായിരിക്കും. അപ്പം എൻ്റെ മാനിഫെസ്റ്റേഷൻ, ഐ മീൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോസിനോ. ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്. അപ്ഡേറ്റ്സ് കേൾക്കാനായിട്ട് എല്ലാവരും റെഡിയാണ്.

ആയിട്ട് മറക്കണ്ട. ഓൺ ക്രീസ് റാണ ആൻഡ് കരുൺ ആണുള്ളത്. 46 റൺസ്, 7 ഓവേഴ്സ് അവസാനിച്ചിരിക്കുന്നു 2 നഷ്ടത്തിൽ. ദാ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര് മാനിഫെസ്റ്റ് ചെയ്തതാണെന്നറിയില്ല, ബട്ട് ദെൻ ഒരു ബൗണ്ടറി പോയിട്ടുണ്ട്. ഇറ്റ്സ് എ 4 ഗൈസ്. അപ്പോൾ 8 ഓവറിലേക്ക് കടക്കുന്ന 2 ദാ നമുക്ക് ലഭിച്ചത് ഒരു ബൗണ്ടറിയാണ്. അതുകൂടി കഴിയുമ്പോൾ നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള സ്കോർ ഒരിക്കൽ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. 7 അവസാനിച്ചു. 8 ഓവറിലെ ആദ്യ 2 ബോളുകൾ അവസാനിക്കുമ്പോൾ 50 റൺസ്, 2 നഷ്ടത്തിൽ. അപ്പോൾ ഹാഫ് സെഞ്ചുറി ഒക്കെ എടുത്തത് നമ്മുടെ ഡൽഹി ടീം നിൽക്കുകയാണ്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ബോത്ത് ദ ടീംസ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് 412.50 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 478 കത്തോറിയാൽ ആൻഡ് 22 ക്യാരറ്റ് ഗോൾഡ് 504 കത്തോറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 547 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi. Kathar kathirunna aavishagaramaya shopping ulsavam. Safari il May 4 mudal 10, 15, 20, 25, 30 riyal akosham. Nithyobhyoga sadhanangal mudal fashion items vare ella ningalude budget in anusarichu vaangam.
1: Safari. World class shopping experience. Doha, Qatar.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, I'm Gobi Sundar.
6: You're listening to Radio Suno
5: 91.7 Radio.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: சுனோ.
1: கேரளம் ஆறு தூக்கியாலும் இவீக் ஆஃபர் மர்ச தன்ன தூக்கும். மே மாசத்திலே ஆத்திய வீக் கலராக்கான் வம்பன் ஆஃபருகள் மர்சா ஹைப்பர்மார்க்கெட்டின் எல்லா டிபார்ட்மெண்டிலும் ஒருங்கி கழிஞ்சு.
2: மே 4, 5, 6 தீதிகளில் மர்ச ஹைப்பர்மார்க்கெட்டின் எல்லா அவுட்லெட்டுகளிலும் ஓஃபர்கள் லபியம். இனி ஷோப்பிங் கிடிலம். மர்சையில் வம்பன் கலெக்ஷனும் அதிசயிப்பிக்கும் ஓஃபர்களும்.
1: மர்ச ஹைப்பர்மார்க்கெட், பி ஃப்ரெஷ், பி யூ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: 917 evenings.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடா.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, സമൂഹത്തിൽ ശാരീരിക വ്യായാമം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ കമ്മ്യൂണിറ്റി റൺ ആരംഭിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ കായിക പ്രവർത്തനങ്ങളിലും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിലും താല്പര്യം വളർത്തുക, പൊതു ഇടങ്ങളിലും പാർക്കുകളിലും വ്യായാമ പരിശീലന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് 365 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയും സായാഹ്നങ്ങളിൽ പാർക്കുകളിൽ കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ സംഘടിപ്പിക്കും. കായിക യുവജന മന്ത്രാലയവുമായി സഹകരിച്ച് അസ്പേർ പാർക്ക്, അൽലുക്ത പാർക്ക്, അൽറയാൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് കമ്മ്യൂണിറ്റി റൺ സെഷനുകൾ നടക്കുക. കായിക ക്ഷമത ഉറപ്പാക്കുന്നതിനായി വൈവിധ്യമാർന്ന പരിശീലനങ്ങളാണ് സെഷനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തർ സോഷ്യൽ വർക്ക് ഫൗണ്ടേഷന് കീഴിലുള്ള അൽനൂർ സെന്റർ ഫോർ ബ്ലൈൻഡ് ബിരുദദാന ചടങ്ങ് ലുസൈൽ സിറ്റിയിലെ സെന്റർ ആസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ സദസ്സിൽ നടന്നു. സെന്ററിലെ പരിശീലനത്തിന് ശേഷം വിവിധ സ്കൂളുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ ബിരുദധാരികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. നാലാമത് GCC ഗെയിംസിനായി ഖത്തർ ഒരുങ്ങി. മെയ് 11 മുതൽ 22 വരെ ദോഹയിൽ നടക്കുന്ന മത്സരങ്ങളിൽ GCC രാജ്യങ്ങളിൽ നിന്നുള്ള 100 താരങ്ങൾ പങ്കെടുക്കും. 19 കായിക ഇനങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4000-1707
1: in association with
0: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
0: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ
3: ആൻഡ്
4: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
5: ലൈഫിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺഫൊഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ഇങ്ങോട്ട് പോന്നോട്ടെ. നിങ്ങളുടെ സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ ഇൻബോക്സിലെത്തുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും തന്നെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വായിച്ചു പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് എ വെർച്വൽ ഫ്രണ്ട് അല്ലേ, ശരിക്കും ലിറ്ററലി യു ഹവ് ഗോട്ട് എ റിയൽ ഫ്രണ്ട് റൈറ്റ് ഹിയർ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വെൽക്കമിംഗ് ബാക്ക് യു ടു റേഡിയോ സുനോ 91.7 FM IPL T20 updates score update like
0: T20 score update brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ സെർവിംഗ് ഹാപ്പിനെസ് കോ-പ്രസന്റഡ് ബൈ
1: ഇബാദ് സ്പോർട്സ് ഗിയർ അപ്പ് ഗെയിം ഓൺ ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ് ഇബാദ് സ്പോർട്സ് ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് കോൺടാക്ട് 7733-9198
2: In association with
1: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ആ ഒരു സ്കോറിലോട്ട് കിടക്കുമ്പോൾ 13-ാമത്തെ ഓവർ അവസാനിക്കുന്നു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസാണ് ഡൽഹി സ്വന്തമാക്കിയിരിക്കുന്നത്. യെസ്, എവിടേക്കോ എന്തൊക്കെയോ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 77 റൺസ് മാത്രമേ ആയിട്ടുള്ളൂ. 13 ഓവേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയി, ഇനി 7 ഓവർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു പോയിന്റിൽ ഓൺ ക്രീസ് റിസ്വി ആൻഡ് സ്റ്റബ്സ് ആണുള്ളത്. രണ്ടുപേർക്കും കൂടി എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അത് മാക്സിമം സാധിക്കട്ടെ ഡൽഹി ടീമിന്. ബിക്കോസ് ആ ഒരു ഗെയിം നടക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ്, അതിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ദാ റമീസും അതേപോലെ തന്നെ ഷിഫാദൊക്കെ ചോദിച്ചിരിക്കുന്നു, നേരത്തെ പറഞ്ഞ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തരാമോന്ന്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് എത്തുന്നതായിരിക്കും. But then not now, keep listening, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ചായ കുടിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ. IPL അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട്.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
5: യു ആർ ലിസണിംഗ് ടു
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: Joy Alukas 917 evenings
7: presented by
8: Joy Alukas, world's favorite jeweler,
9: powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
11: In association with
12: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
13: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
14: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
15: ആൻഡ്
16: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കേരളം ആറ് തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
2: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
1: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
4: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് മെയ് 5 ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കുമപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ. പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും കരുതലിനും സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
3: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
4: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: Evenings.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Welcome back once again. Radio Sun 91.7 FM IBL updates umayitta Sandeep aanu join cheyyunnathu. Ee oru time 6 mani kazhinja 29 minutum 13 second aavunnu. Manoharayittulla game they ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു പാർട്ട്നർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റബ്സും റിസ്വിയും ഡൽഹി ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു റൺ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ടീമിന് വേണ്ടി എടുക്കുന്ന റൺസ് ശരിക്കും അക്കൗണ്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഇതൊക്കെ അക്കൗണ്ടബിൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ എത്രത്തോളം ആ ഒരു പാർട്ട്നർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ നേരെ പോകുന്നത് ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വിതൗട്ട് എനി ഡിലേ.
11: Brought to you by
12: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
13: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
14: In association with
15: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: So yes, welcome back once again to the score update. Our score updateയിലേക്ക് നമ്മൾ എത്തുമ്പോൾ 17th ഓവർ അവസാനിച്ച് 18th ഓവറിൽ ആദ്യ 4 ബോളുകളും അവസാനിക്കുന്നു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു നമ്മുടെ 18th ഓവർ. 123 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഈ ഒരു പോയിന്റിലുള്ളത്. എത്രയായിരിക്കും ഇന്നത്തെ സ്കോർ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉള്ള ടൈം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക് ഒന്ന് അതാ നമ്മൾ പോവുകയാണ്. സോ ഗസസ് ഒക്കെ വന്നോട്ടെ, ഞാൻ പ്രഡിക്ഷൻസ് ഒക്കെ ഓണാക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ലിസ്ണേഴ്സ് ഓൾറെഡി നമുക്ക് ഒന്ന് രണ്ട് പ്രഡിക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡൽഹി 155 റൺസ് ആയിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുജൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ സുജൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും തന്നെ മെസ്സേജസ് അയക്കാനായിട്ട് മറക്കേണ്ട. ആ ഒരു പ്രഡിക്ഷൻ റൈറ്റ് ആയിട്ട് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് പ്രീമിയം കുൽഫീസ് ഫ്രം ബ്രൂക്ക് കഫേ. എന്നത് മാത്രമല്ല, ഇബാദിൻ്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറിന് വേണ്ടിയിട്ടുള്ള മത്സരം ആൻഡ് ഓൾസോ നമ്മുടെ ആ പ്രീമിയം കുൽഫീസിന് വേണ്ടിയിട്ടുള്ള മത്സരം ഒക്കെ ഇങ്ങനെ ദാ ഗംഭീരമായിട്ട് ചൂടോട് തന്നെ ഇങ്ങനെ നടക്കുന്നു. ചൂടൊക്കെയല്ല, അപ്പോൾ ഒരു കുൽഫിയൊക്കെ കുടിച്ച് അത്യാവശ്യം മാക്സിമം തണുത്ത് നമുക്കിരിക്കാം. പെട്ടെന്ന് സ്കോർസ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-9917 നിങ്ങളുടെ സ്കോർസ് അയക്കേണ്ടത്. MIG എന്ന അക്കൗണ്ടിൽ നിന്നും ഡൽഹി 164 ആയിരിക്കും ആ ഒരു ഫൈനൽ സ്കോർ എടുക്കുക എന്ന് പറയുന്നുണ്ട്. Let's wait and watch. But നിങ്ങളുടെ പ്രഡിക്ഷൻസ് പറയാനായിട്ട് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000-9917. ദാ ഞാൻ ആ സ്കോർ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഈ ഒരു ഓവർ 18th ഓവർ ഇങ്ങനെ അവസാനിക്കുമ്പോൾ അവസാനത്തെ ബോൾ ചെന്ന് നിന്നത് അങ്ങനെ താ സിക്സും ഈ ഒരു ഓവറിൽ തന്നെ രണ്ടാമത്തെ സിക്സാണ്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ രണ്ട് പേരും കൂടി നമ്മുടെ റിസ്വി ആൻഡ് ഓൾസോ സ്റ്റബ്സ് മനോഹരമായിട്ട് ആ ഒരു പാർട്ട്നർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. Let's see how they are going to complete this innings. Our innings kaiyumbodhekku namukku tharan povunna score nu venditulla waiting and yan ningale aa oru prediction venditulla waiting. ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. മാണിക്കക്കല്ല് എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്
16: ഒരു

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. 10, 15, 20, 25, 30 പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ May 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടും.

0: Joy Alucas 917 Evenings presented by Joy Alucas World's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: തൂക്കിയാലും ഈ വീക്ക് ഓഫർ മേഴ്സ തന്നെ തൂക്കും. മെയ് മാസത്തിലെ ആദ്യ വീക്ക് കളറാക്കാൻ വമ്പൻ ഓഫറുകൾ മേഴ്സ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുങ്ങിക്കഴിഞ്ഞു.
1: മെയ് 4, 5, 6 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യം. ഇനി ഷോപ്പിംഗ് കിടിലം. മർസയിൽ വമ്പൻ കളക്ഷനും അതിശയിപ്പിക്കുന്ന ഓഫറുകളും.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 917 evenings.

வெல்கம் வெல்கம் வெல்கம் பேக் ஒன்ஸ் அகேன் ரேடியோ சோனோ 91.7 FM இல் இது 917 ஈவினிங்ஸ் இந்த டைம் சந்திபாடு கூட உள்ளது. ഫൈനൽ സ്കോർ സന്ദീപേതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജസ് ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ്. അതിനിടയിൽ നമുക്കൊരു വിഷ് കൂടി അയച്ചുകൊണ്ട് ഫൈസിൽ യോയോ ആ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫൈസിൽ ബ്രോ, ഞാൻ ആ ഒരു വിഷസിലേക്ക് വരുന്നതായിരിക്കും. അഖിലേഷ് പ്രഡിക്ഷൻ പറഞ്ഞിരിക്കുന്നത് 153 ആണ്. നീതി മോഹൻ 173 പറയുന്നു, അതേപോലെ ഫിറോസ് ഖാൻ 162 പറഞ്ഞിട്ടുണ്ട്, അഖിലേഷ് 153, ഷുഹേബ് പറഞ്ഞിരിക്കുന്നത് 161 ആണ്, ആൻഡ് സൂരജ് 148. എത്രയായിരിക്കും ആ ഒരു ലാസ്റ്റ് സ്കോർ എന്നുള്ളത് അറിയാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്നുള്ളത് ദാ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ദാ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഈ സ്കോർ അപ്ഡേറ്റ്. ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് ഒക്കെ ഫിനിഷ് ആയി വരുന്നു, ആൻഡ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു എന്താണ് ഇന്നിങ്സ് ബ്രേക്കും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്ന ടൈമിൽ 20 ഓവേഴ്സും അവസാനിക്കുന്നു. 155 എന്നുള്ളൊരു സ്കോറിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, സ്കോർ അവിടെ ഫിക്സായി. ഓൾമോസ്റ്റ് അടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അഖിലേഷ് 153 പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ആരെങ്കിലും 155. ലെറ്റ് മീ സെർച്ച്, ഞാൻ ആ മെസ്സേജ് മുഴുവൻ ഒന്ന് നോക്കിപ്പോട്ടെ, ആരുടെ പേരും വിടാൻ പാടില്ലല്ലോ. ഓൾ റൈറ്റ്, ഓക്കെ, 153 ആണ്, അഖിലേഷ് ആണ് ഓൾമോസ്റ്റ് ആ ഒരു സ്കോർ നമുക്ക് തന്നേക്കുന്നത്. അഖിലേഷ് അടിപൊളിയായിട്ട് ഗസ് ചെയ്തു കേട്ടോ. ഇനി ബാക്കിയുള്ള ഗസ് അല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ആ ഒരു ഇന്നിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചെന്നൈയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു രീതിയിലുള്ള ഡൗട്ട് കാര്യങ്ങൾ വേണ്ട, രണ്ട് ടീമും തന്നെ അതിഗംഭീരമായിട്ട് ആദ്യത്തെ ഇന്നിങ്സ് തീർക്കുമ്പോൾ ഇനി നമ്മളത് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന സുജന പാൽ എന്നാണോ? ഒരു സെക്കൻഡ്, ദ മെസ്സേജ് ഇപ്പോൾ ലോഡിംഗ് ആണ്. 1 സെക്കൻഡ്, 155. ഓക്കെ, ഓ 155 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 6:45 എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഓക്കെ ഓക്കെ ഓക്കെ, മെസ്സേജ് താഴെ പോയത് കൊണ്ട് കാണാതെ പോയതാണ്. സുജൻ റൈറ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, 155. വാവ്, ഗ്രേറ്റ്. ഇനി നിഹാസും 155 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:53, അയ്യാട്ട, എല്ലാം സെറ്റായതിന് ശേഷം എൻ്റെ പൊന്ന് നിഹാസ് ബ്രോ ഉട്ടായിപ്പേ. കാരണം നമുക്ക് ഈ സമയം നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് നമുക്ക് ആ സ്കോർ അയച്ചതെന്നുള്ളത്. തീർന്നില്ലേ കള്ളത്തനം? ഓൾ റൈറ്റ്, എന്തായാലും ദ റൈറ്റായിട്ട് പറഞ്ഞ ആ ഒരു ആൻസർ തീർച്ചയായിട്ടും നമ്മുടെ സുജന പാൽ എന്ന അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗോയിങ്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ആ ഒരു ഇന്നിങ്സിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ വിൽ ബി ബാക്ക് വിത്ത് എൻ അപ്ഡേറ്റ്. ആൻഡ് ഓൾസോ ഫീസ് എം യു യോ, എനിക്കൊരു വിഷ് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിഷസിന് വേണ്ടിയിട്ടും ഞാൻ വെയിറ്റിംഗ് ആണ്. അയച്ചോളൂ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: பிசினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് കോൺസുലർ രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിന് ഖത്തർ പോസ്റ്റുമായി കരാറിൽ ഒപ്പിട്ട് ഇന്ത്യൻ എംബസി. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് കോൺസുലർ സേവനം കഴിഞ്ഞ ശേഷം രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിനുള്ള ഓപ്ഷൻ നൽകുന്നതിനാണ് ഇന്ത്യൻ എംബസി ഖത്തർ പോസ്റ്റുമായി കരാറിൽ ഒപ്പിട്ടത്. ഹയ പ്ലാറ്റ്ഫോമിന് അംഗീകാരം. ഹയ പ്ലാറ്റ്ഫോമിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഇന്നൊവേഷൻ വിഭാഗത്തിൽ സിൽവർ സ്റ്റീവി അവാർഡ് ലഭിച്ചു. 2025-26 സീസണിലേക്കുള്ള ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡുകൾക്കുള്ള ഫൈനൽ നോമിനികളെ പ്രഖ്യാപിച്ചു. മെയ് 11 തിങ്കളാഴ്ചയായിരിക്കും അവാർഡ് പ്രഖ്യാപനം. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്യാമ്പുകൾ നീക്കം ചെയ്യുന്നതിനായി ഫീൽഡ് ക്യാമ്പയിനുകൾ ആരംഭിച്ച് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

എം ജി സാർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും എം ജി ശ്രീകുമാർ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ചില പാട്ടുകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ആർട്ട് ഇസ് എൻ ആർട്ട്, ഒബ്വിയസ്ലി മ്യൂസിക്കിന് ദർ ഇസ് നോ ലാംഗ്വേജ്, ദർ ഇസ് നോ പർട്ടിക്കുലർ ജനറേഷൻ. ഏതൊരു കാലഘട്ടമാണെങ്കിലും ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് തന്നെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോൾ ഫോർ ജനറേഷൻസ്, ഫോർ ഡെക്കേഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പലരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചിലപ്പോൾ 90s-ലും 80s-ലും ഒക്കെ ഉള്ള പാട്ടുകൾ തന്നെയായിരിക്കാം. ഇതൊക്കെ തന്നെ ഏത് ജനറേഷൻ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എം ജി ശ്രീകുമാർ എന്നുള്ള ആ ഒരു ഗായകനെ പാടാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേയേറെ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടു പോയത്. ആൻഡ് വൺ സച്ച് സോങ് നമ്മുടെ കിലുക്കം മൂവിയിലുണ്ട്. ഒത്തിരി പാട്ടുകൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ട് വരുന്ന ഒരുപാട് സോങ്സ് ഉണ്ടായിരിക്കാം, വിഷ്വൽസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെയാണ് ലൈഫിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഇനി നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ കഥ ഞാൻ മറന്നിട്ടില്ല. ആ മാനിഫെസ്റ്റേഷനിലേക്ക് തീർച്ചയായിട്ടും പോവാം. നമ്മൾ ഒരുപാട് പേരുടെ, എസ്പെഷ്യലി സെലിബ്രിറ്റീസ്, അവരൊക്കെ അക്കൗണ്ടഡ് ആക്കി സംഭവം അവർ വിൽക്കുന്നതുകൊണ്ടല്ല പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പറയുന്ന കാര്യം 10 വർഷത്തിന് ശേഷം നടക്കുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. അന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത സംഭവമാണ് നടന്നത് ബേസിക്കലി. സോ അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മാനിഫെസ്റ്റേഷനൊക്കെ ഒന്ന് അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് നേരമായിട്ട് ഒരാളൊരു ബർത്ത്ഡേ വിഷ് കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് തന്നെ ഇപ്പോൾ പോകുന്നു. ഫൈസൽ യുയോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സന്ദീപ് ബ്രോ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ഒരു വിഷ് ഉണ്ടായിരുന്നു. ആഹാ, പറഞ്ഞോളൂ. ഇന്ന് എൻ്റെ ഫ്രണ്ട് അതുല്യ അരുൺ, പൊന്നു എന്ന് വിളിക്കുന്ന അതുല്യ അരുണിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ദേ അങ്ങടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷസ് കൂടി ഇതാ അറിയിക്കുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സിറോ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ അതുല്യ.

അങ്ങനത്തെ ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ അവരെ ഓർക്കുന്നു അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ തന്നെ മറ്റുള്ളവരുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ ഒരു വിഷിലൊക്കെ എന്തിരിക്കുന്നു, അത് നമ്മുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് അങ്ങനെ ആവണമെന്നില്ല. ആ എന്നെന്നാലും വിഷ് ചെയ്തല്ലോ, ഓർത്തിരുന്നല്ലോ, ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു വിഷായിരിക്കാം അവരുടെ ലൈഫിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇൻഫാക്റ്റ് ആൻഡ് ഇൻ ടേൺ നമുക്കത് ഏത് രീതിയിൽ, ഏതൊരു പോസിറ്റീവ് രീതിയിലാണ് തിരിച്ചു വരുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് മാനിഫെസ്റ്റേഷനിലേക്ക് തന്നെയാണ്. ഒരു ചെറിയ ടെക്നിക്ക്, ഒരു ചെറിയ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറ്റിക്കത്തൊന്നുമില്ല, തീർച്ചയായിട്ടും പറഞ്ഞു തരും. ആ ഒരു മെത്തേഡിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന IPL T20 അപ്ഡേറ്റിലേക്ക്. Let's get in back to the updates. ഈ ഒരു പോയിന്റിൽ അപ്ഡേറ്റിലേക്ക് നമ്മളെത്തുമ്പോൾ ഒബ്വിയസ്ലി രണ്ടാമത്തെ ആ ഒരു ടീം ദാ നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സ് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ചെന്നൈ ആദ്യത്തെ രണ്ട് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ ഓവറിലേക്ക് ഓൾമോസ്റ്റ് ദാ ആ ഓവറിൻ്റെ പകുതി അവസാനിക്കുമ്പോൾ ചെന്നൈ സ്വന്തമാക്കിയിരിക്കുന്നത് 17 റൺസ് വിത്തൗട്ട് എനി ലോസ് ഓഫ് വിക്കറ്റ്. സാംസൺ ആൻഡ് ഓൾസോ ഗേക്വാഡ് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗെയിം തന്നെ നമുക്ക് തരാനായിട്ട് ആ ടീമിന് സാധിക്കട്ടെ. 156 ആണ് ടാർഗറ്റ്, വിച്ച് ഇസ് ക്വൈറ്റ് പോസിബിൾ. ആൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഈ ബൗണ്ടറിയാണ് പോയത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഓവറിലെ നാലാമത്തെ ബോൾ ചെന്നൈ കൊണ്ടെത്തിച്ചേക്കുന്നത് ബൗണ്ടറിയിലേക്ക്. ഇനി ബാക്കിയുള്ള ബൗണ്ടറീസ് ആണോ, സിക്സേഴ്സ് ആണോ, ആരാണ് ഇന്നത്തെ ആ ഒരു ഗെയിം തൂക്കാൻ പോകുന്നത് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സോണ 91.7 FM. നിങ്ങളുടെ കൂടെ എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് ഒത്തിരി സന്തോഷത്തോടെ കൂടെ ഞാനും കൂടെ കൂടുമ്പോൾ പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ടെക്സ്റ്റ് ആയിട്ട് അയക്കാവോ 5000917 ലേക്ക്. വൈ? ബിക്കോസ് ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഹൗ എന്താണ് കോൺഫിഡൻറ്റ് യു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നടക്കാനായിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടോ? കാര്യം പറയണ്ട, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വൈ? ബിക്കോസ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഞാനും പരിശോധിക്കാനിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Radio Suno presents Story of the Day, brought to you by
3: Daiso Japan. You name it, we have it.
4: പ്രിയപ്പെട്ട ടീച്ചർക്ക്, ഇന്ന് ജോലിക്കിടയിൽ ആനുവൽ കലണ്ടർ നോക്കിയപ്പോഴാണ് മെയ് 5 ടീച്ചർ അപ്രീസിയേഷൻ ഡേ ആണെന്ന് കണ്ടത്. അപ്പൊ തോന്നിയതാണ് മിസ്സിനൊരു കത്തയക്കാമെന്ന്. വെറുമൊരു കത്തല്ല, അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ, പതറുന്ന ഘട്ടത്തിലും ആത്മവിശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച, കോളേജ് ജീവിതത്തെ മനോഹരമാക്കിയ, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് പാഠങ്ങൾ നൽകിയ നിങ്ങളോടുള്ള നന്ദിയാണിത്. ഇതെഴുതുമ്പോൾ പഴയ ഓർമ്മകൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് കാണാം. കൂടെ പഠിക്കുന്നവരെ പോലെ അടുത്ത ചായക്കടയിൽ പോയി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതും, ഗ്രൗണ്ടിൽ പോയി കുറേ നല്ല പാഠങ്ങൾ നൽകിയതും, തെറ്റുകൾ കണ്ടപ്പോൾ ശകാരിച്ചതും, പ്രയാസഘട്ടത്തിൽ കൂടെ നിന്നതും ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. തന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കും അപ്പുറം ഓരോ വിദ്യാർത്ഥിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ താങ്കൾ കാട്ടിയ ആത്മാർത്ഥത എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റവും മികച്ചതിലൊന്നാണ് താങ്കൾ പറഞ്ഞു തന്ന പാഠങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. എനിക്ക് തന്ന എല്ലാ അറിവിനും കരുതലിനും സ്നേഹത്തിനും നന്ദി. എന്നെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവം, റേഡിയോ സുനോ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
3: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: You're listening to...
7: Joy Alukas 917 Evenings,
8: presented by
9: Joy Alukas, world's favorite jeweler,
10: powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
12: In association with
13: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
14: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
15: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
16: ആൻഡ്
17: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: Joy Alukas 917 Evenings presented by Joy Alukas, world's favorite jeweler,
9: powered by
10: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
11: In association with
12: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
13: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
14: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
15: ആൻഡ്
16: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
17: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റും 11 സെക്കൻഡും ആവുമ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ടു ആൻ അപ്ഡേറ്റ്. യെസ്, ആൻഡ് ഹാവിംഗ് സെഡ് ദാറ്റ്, ഐ എം ടേക്കിംഗ് യു ടു IPL T20 അപ്ഡേറ്റ്സ്. ഇനി സെക്കൻഡ് ഇന്നിങ്സിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. 6 ഓവേഴ്സ് ഓൾമോസ്റ്റ് ദേ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് അവസാനത്തെ ബോളിലേക്ക് നമ്മൾ കടക്കുന്നു. 6th ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന 38 റൺസ് ആദ്യ വിക്കറ്റ് നഷ്ടത്തിലാണ് നമ്മുടെ രണ്ടാമത്തെ ടീം ചെന്നൈ ഉള്ളത്. ഒരു ടാർഗറ്റ് ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
18: Brought to you by
19: Qatar's best kulfi taste ano engil ponnodo Brooks cafe lega Matar Kadim Bakra VFS Global Center na samivam Ugba Bin Nafi Metro Station. Follow you Insta at Brooks Cafe Qatar, serving happiness. Co-presented by
20: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733 9198.
21: In association with
22: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
17: നിസ്സ എപ്പോഴും ഈ ബൗണ്ടറിയുടെ കാര്യം പറയുമ്പം എനിക്ക് വേറൊരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ അടുത്ത നിമിഷത്തിലായിരിക്കും ഇവിടെ കറക്റ്റ് ബൗണ്ടറി അല്ലെങ്കിൽ സിക്സർ പോകുന്നത്. ഇപ്പോൾ ദാ ആ ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ അവസാനത്തെ ഒരു ബോളെന്ന് പറഞ്ഞു ഞാൻ റൺസൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിരിക്കുകയാണ് ചെന്നൈ ടീമിൻ്റെ അടുത്തുനിന്ന്. ഒന്നല്ല രണ്ടെണ്ണം. സോ 5th-ഉം 6th-ഉം ബോൾ ആ ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലാണ്, അതായത് 6th ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് രണ്ട് ബോൾസ് പോയത് സിക്സർ തന്നെയായിരുന്നു. സഞ്ജു സാംസൺ ആൻഡ് ഓൾസോ ഒരുവിൽ പട്ടേൽ രണ്ടുപേരും ഒരു ഗംഭീരമായിട്ടുള്ള റണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്രീസിൽ എത്തിയതുപോലെ ഒരു ഫീലിംഗ്. എന്തായാലും ചെന്നൈ ടീം ദേ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ടാർഗറ്റാണ്. ബട്ട് ദെൻ ദേ ഹാവ് ടു പുട്ട് എഫേർട്സ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഡൽഹിയുടെ ഗ്രൗണ്ടാണ്, അപ്പം തീർച്ചയായിട്ടും ഡൽഹിക്കും ഈക്വലി വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടുതൽ തന്നെയാണ്. ഈ ഒരു പോയിന്റിൽ രണ്ട് ടീമിനും ഓൾ ദി ബെസ്റ്റ് പറയാണ്ടല്ല, എനിക്ക് വേറൊരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ വാട്ട് യു കെൻ ഡു ഇസ് സപ്പോർട്ട് യുവർ ടീംസ്. മാക്സിമം രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെല്ലട്ടെ ഡൽഹി ദേ. ഡൽഹിയിലുള്ള കംപ്ലീറ്റ് ഫാൻസും, അതിപ്പോൾ ചെന്നൈ ഫാൻസ് ആണെങ്കിലും ഡൽഹി ഫാൻസ് ആണെങ്കിലും, അവരൊക്കെ തന്നെ ആ ഒരു സ്റ്റേഡിയത്തെ ഗംഭീരമായിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ സീയിങ് ദാറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് പോസിറ്റിവിറ്റി. ഒരുപാട് സന്തോഷത്തോടു കൂടി ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ സന്തോഷം വരുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. യെസ്, മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്ക്. ഈ ടൈമിൽ നമുക്ക് ആ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് ബ്ലൂ ഫ്ലവർ എന്ന അക്കൗണ്ടിൽ നിന്നും, ബ്ലൂ ഫ്ലവർ ഫ്ലീറ്റ്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് സഫ്വാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് ഡു എ ബർത്ത്ഡേ വിഷ് ഫോർ മൈ ഡോട്ടർ നൂർ ഇനിയ. സോ ഇനായ, ഓ ഇനിയ അല്ല കേട്ടോ, ഇനായ. ഓക്കെ, നൂർ ഇനായയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് പറയുകയാണ്. ഷീസ് ടേണിംഗ് 7 ടുഡേ, 7 വയസ്സായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ മോളെ, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ നടക്കാനായിട്ടുള്ള, എന്താണ്, വർഷങ്ങൾ മുന്നോട്ട് നിൽക്കുമ്പോൾ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഡേ ദാറ്റ് യു ക്യാൻ സെലിബ്രേറ്റ്, ക്രിയേറ്റ് മെമ്മറീസ്.

എന്തായാലും സഫ്വാൻ ബ്രോ ദേ നമുക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുന്നേ. ഐ ഗസ് യു ആർ സർപ്രൈസ്ഡ് മോളെ, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു സോങ് കൂടി ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മോളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുട്ടികൾക്കൊക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി. ആൻഡ് ദിസ് ഇസ് വൺ പെർട്ടിക്കുലർ സോങ് വിച്ച് ഐ ഫീൽ ലൈക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.

ക്ലിയേ ക്ലിയേ ആഫ്രോ ബീറ്റ് വേർഷൻ. അപ്പം നമുക്ക് എല്ലാ ജനറേഷൻസിനെയും ഒരുമിച്ച് കവർ ചെയ്യാമല്ലോ ലോക എന്ന ഒരു മൂവിയിലെ വണ്ടർഫുൾ ട്രാക്കിലേക്ക്. ആൻഡ് വിഷിംഗ് യു വൺസ് അഗൈൻ എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ നൂറിനായ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
5: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
4: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: വചനങ്ങളിലൂടെ.
1: ഫർള നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings
1: presented by
2: Joy Alucas, world's favorite jeweler.
3: Powered by
4: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine riji ariyam. Call 4000-1707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അതിമനോഹരമായിട്ട് ഒരു ഗെയിമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാച്ചിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സോ ഇറ്റ്സ് നോട്ട് ബേസിക്കലി എ വിശ്വാസം. നമുക്ക് ലൈഫിൽ നടക്കാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും, ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു ഗെറ്റ് ദറ്റ് ലവ് ടു യുവർ ലൈഫ് എന്നുള്ളത് പോളോ കൊയ്ലോ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സോ ആ ഒരു തിയറി ആയിരിക്കാം ചിലപ്പോൾ മാനിഫെസ്റ്റേഷനിലും ഉള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ലെറ്റ്സ് കോൾ ഇറ്റ് മാനിഫെസ്റ്റേഷൻ എന്തായാലും, ആ ഒരു വാക്കിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്ന വർഷങ്ങൾ തന്നെയായിരിക്കും 2025-26. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും അങ്ങനെ if it happens, da ee oru karyam onnu manasil vechaa mathi. It's a method to know, or namukku ishtapadunna karyangal cheyanaayittum nammala motivate cheyanaayittum self motivate cheyan, basically oru self motivation. Ee oru act nammada desires, nammada goals, nammada abstract aayittulla ideas ne ekka thanne physical reality ilekku kondu varunnu ennalladana velli velli aalkaar parayna ketto. Adinte oru cheriya version de ningada arigilekku ethikkumbo 369 method aanu njan ഫോളോ ചെയ്യാനായിട്ട്. ഒരു ഒരു കൈൻഡ് ഓഫ് ഇറ്റ്സ് നോട്ട് എ പീസ് ഓഫ് അഡ്വൈസ്, ബട്ട് തീർച്ചയായിട്ടും ഇറ്റ്സ് എ സജഷൻ. ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ചെയ്യാനിഷ്ടമുള്ള, ലൈഫിലാവാൻ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മേടിക്കുന്നതായിരിക്കാം, ആ ഒരു സംഭവം രാവിലെ 3 ഒരു പേപ്പറിൽ എഴുതാം. ഇനി ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ 3. സോ ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് 6 ആൻഡ് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ 9 എഴുതണം. ആ ഒരു പ്രോസസ്സ് കുറച്ച് നാളത്തേക്ക് നമ്മളിങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മളതങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും എന്നുള്ളതാകാം സംഭവം. സോ വാട്ട് എവർ ദ തിയറി ബിഹൈൻഡ് ഇറ്റ് ഇസ്, ആ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ സയൻറ്റിഫിക് ബേസിസുള്ള കാര്യങ്ങളിലേക്ക് വളരെ ബയസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൂഫ് ഞാൻ തപ്പി ഇറങ്ങും എന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും ലൈഫിലെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ തന്നെ സാധിക്കും എങ്കിൽ, വൈ നോട്ട് ലെറ്റ്സ് ട്രൈ ദിസ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ 369 മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വിഷൻ ബോർഡ്സും ആക്ടിങ്ങും സ്ക്രിപ്റ്റിങ്ങും വിഷ്വലൈസേഷനും എഫമേഷൻസും ഒന്നും ഇല്ലാണ്ട് പോസിറ്റീവായിട്ട് ഒരു സെൽഫ് ടോക്കൊക്കെ എടുത്ത് ദാ ഈ ഒരു കാര്യം ഒന്ന് സെറ്റ് ചെയ്യുക. രാവിലെ 3, ഉച്ചയ്ക്ക് 6 ആൻഡ് രാത്രിയിൽ 9 ഒന്ന് എഴുതിയാൽ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം ആ ഒരു വഴി ഒന്ന് ക്ലിയറായി കിട്ടും എന്ന് മനസ്സ് പറയുന്നു. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ലൈഫിലെ ചേഞ്ചസ് തീർച്ചയായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചേഞ്ചസ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വഴിയിലേക്കാകാം. അങ്ങനത്തെ ആ ഒരു ഇൻഫർമേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു. റേഡിയോ 91.7 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഫുട്ബോൾ ആവേശം നിറച്ച് ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് സ്റ്റുഡിയോയിൽ അമീർ കപ്പ് ട്രോഫി ടൂർ ഇന്നലെ നടന്നു. നാലാമത് ജി സി സി ഗെയിംസിനായി ഖത്തർ ഒരുങ്ങി. മെയ് 11 മുതൽ 22 വരെ ദോഹയിൽ നടക്കുന്ന മത്സരങ്ങളിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള 100 താരങ്ങൾ പങ്കെടുക്കും. 19 കായിക ഇനങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, അത്ലറ്റിക്സ്, സ്ക്വാഷ്, ഫെൻസിംഗ്, ബോക്സിംഗ്, കരാട്ടെ, നീന്തൽ, ബാസ്കറ്റ്ബോൾ, ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, വോളിബോൾ, കുതിരസവാരി തുടങ്ങിയ ഇനങ്ങളിലായി മത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾക്കൊപ്പം സന്ദർശകർക്കും കായിക ആരാധകർക്കുമായി വിവിധ ഫാൻ ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും ഒരുക്കുന്നുണ്ട്. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് കോൺസുലർ രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിന് ഖത്തർ പോസ്റ്റുമായി കരാറിൽ ഒപ്പിട്ട് ഇന്ത്യൻ എംബസി. അൻപത്തിനാലാമത് അമീർ കപ്പിന്റെ കലാശ പോരാട്ടം മെയ് 9 വൈകിട്ട് 5:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഖത്തർ ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ QFA.QA വഴി ടിക്കറ്റുകൾ സ്വന്തമാക്കാം. വിവിധ വിഭാഗങ്ങളിലായി 50, 30, 10 ഖത്തർ റിയാൽ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഒരാൾക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാം. മത്സര ദിവസം ഖലീഫ സ്റ്റേഡിയത്തിൽ വിപുലമായ ഫാൻ സോൺ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കുന്നുണ്ട്. കൂടാതെ ലൈവ് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കാം.
2: Suno Updates.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
3: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
3: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: Once again, welcome back to Radio Sun 91.7 FM. 917 evenings in the time. Sandeep aanu kude join cheyyunnathu. Studio clockil samayam 8 mani kazhinja 4 minute 14 secondum. ബ്യൂട്ടിഫുൾ ഡേ എന്നുള്ളത് ഞാൻ പറയും, കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു മാച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുന്നതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള ഫെസ്റ്റിവൽ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ പലപ്പോഴായിട്ട് തന്നെ ചർച്ചാ വിഷയമാവുന്ന ബെറ്റ് ഗാല അതിഗംഭീരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും നോക്കിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് സച്ച് എ വണ്ടർഫുൾ സൈറ്റ്. കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെ എനിക്ക് പേഴ്സണലി സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാടിനെ അല്ലെങ്കിൽ ആസ് എ കൺട്രി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാൻ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും തന്നെ നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് വിടുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഓരോരുത്തരുടെയും ഡ്രസ്സിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ മെറ്റ് ഗാല എന്നുള്ള ആ ഒരു ഇവൻറ്റ് ഏറ്റവും അടിപൊളിയായിട്ട് 2026 കോസ്റ്റ്യൂം ആർട്ട് എന്നുള്ളൊരു തീമിലാണ് നടക്കുന്നത്. കോസ്റ്റ്യൂം ആർട്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു ഡ്രസ് കോഡ് ഈസ് ഗോയിങ് ടു ബി സംവെയർ അറൌണ്ട് ഫാഷൻ ഈസ് ആർട്ട് എന്നുള്ള ഒരു തീമിൽ തന്നെയായിരുന്നു. അത്ര മനോഹരമായിട്ട് ആ ഒരു സംഭവങ്ങൾ തീമോടുകൂടി വരുമ്പോൾ മനീഷ് മൽഹോത്ര, അയ്യോ എന്ത് ഗംഭീരമായിട്ടാണ് ഒരു ഇറ്റ് വാസ് ജസ്റ്റ് ആർട്ട്. അത് ശരിക്കും ഒരു കോസ്റ്റ്യൂം ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെറ്റ് ഇറ്റ് ബി ഹിസ് ഡ്രസ് ആൻഡ് ഓൾസോ കരൺ ജോഹർ. കരൺ ജോഹറിൻ്റെ ഡ്രസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ബേസിലാണ് ആ ഒരു കോസ്റ്റ്യൂം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു സംഭവമായിരുന്നു. പേഴ്സണലി ഫാഷനൊക്കെ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ പുറകെയൊക്കെ നോക്കുകയായിരുന്നു. ഇത് കൂടാണ്ട് തന്നെ ഈഷ അംബാനി വാസ് ദെയർ. ഈവൻ ഈഷ എടുത്ത ആ ഒരു തീം എന്ന് പറയുന്നതും, ഐ മീൻ ദ തീം വാസ് സെയിം, പക്ഷേ എന്നാലും ആ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നേക്കുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രവിവർമ്മ പെയിൻറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. ആ ഒരു ഗംഭീരമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ പോയിട്ട്, ബിക്കോസ് ഇറ്റ്സ് റെലവൻറ്റ്. ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്ഡേറ്റ് ആയി ഇരിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. വി ഹാവ് ടു ബി, അല്ലാന്നുണ്ടെങ്കിൽ വി വിൽ ബി ഫുൾ ലൈക്ക് എനിത്തിങ്, അല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാനും അറിഞ്ഞിരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഒരു ജിജ്ഞാസ തീർച്ചയായിട്ടും. വെൻ ഐ സേ അബൌട്ട് ദാറ്റ്, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാനല്ല, എന്നാൽ ചുറ്റും എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. വിൽ ഗെറ്റ് നോ മോർ അബൌട്ട് തിങ്സ്, അല്ലേ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ സുഹൃത്തിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരാൾ ദേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇപ്പം പറയും ഇപ്പം പറയും ഇപ്പം പറയും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ് പറയാൻ പറ്റുക? ജംഷീർ ഹാരിസ് ആണ് ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ നമുക്ക് അയച്ചേക്കുന്നത്. മുഹമ്മദ് ഹാസിബ്, ഹാസിബിന് വേണ്ടിയിട്ട് ഒരു സോങ്. ഏതാ സോങ് എന്ന് മനസ്സിലായോ? സോ എന്തായാലും ഈ ഒരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സൺ 91.7 FM-ൽ മനോഹരമായിട്ടുള്ള ആ ഒരു ട്രാക്ക് ഫ്രണ്ടിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ ദാ ഈ പാട്ട് ഞാൻ രണ്ടുപേർക്കും കൂടി, ഫ്രണ്ടിനും ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനും ഒക്കെ കൂടെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ജംഷീർ ബ്രോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു പാട്ട് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എവികോ ആ ഒരു സോങ്ങിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു കാര്യം, 2026 മെറ്റ് ഗാല ഇസ് മേക്കിംഗ് എ ഫയറി കം ബാക്ക്. തീർച്ചയായിട്ടും ഈ വർഷത്തെ തീമും കാര്യങ്ങളും ഒക്കെ കാണാൻ ആഗ്രഹമുള്ള ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻതുസിയാസ്റ്റിക് ഒക്കെ തന്നെ നേരെ പോയി സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചകഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് ഐ ബി ബാക്ക് വെരി സൂൺ ബിക്കോസ് ഐ പി എൽ അപ്ഡേറ്റ് പറയണം. അപ്ഡേറ്റുമായിട്ട് ഐ വിൽ ബി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 14 മിനിറ്റും 4 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ 91.7 FM.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
3: ഞാൻ രാജ് കലേഷ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
5: കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.

0: Joy Alucas 917 Evenings presented by Joy Alucas World's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM ഇത് 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ബ്യൂട്ടിഫുള്ളി പ്ലേയിങ് സഞ്ജു എന്താണ് സഞ്ജുവിൻ്റെ വീണ്ടും ആ ഒരു ടാലൻ്റ് ഒക്കെ ഇതാ പുറത്തെടുത്ത് നമ്മളെ വീണ്ടും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും 7 runs 17 balls ആൻഡ് ദാറ്റ് ഇസ്ന്റ് ഇവൻ എ ക്വസ്റ്റ്യൻ അല്ലേ തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സഞ്ജുവിനും അതേപോലെ തന്നെ കാർത്തികിനും ഒരു വലിയ താങ്ക് യു പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചെന്നൈ ടീം വൈ ബിക്കോസ് ചെന്നൈ ഫാൻസ് കാരണം അത്രമാത്രം ആ ഒരു എഫേർട്ട് എടുത്ത് ഫ്രം ദ ബിഗിനിങ് ടിൽ നൗ 2 wickets മാത്രമാണ് നഷ്ടമായിട്ടുള്ളത് ബട്ട് സ്റ്റിൽ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു പോയിന്റ് വരയ്ക്കും 48th മാച്ച് നമുക്ക് എല്ലാം കൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് തന്ന ചെന്നൈ ടീമിന് ആൻഡ് ദാറ്റ് ടു ഒരു ചെറിയ വിഷമം എനിക്ക് പേഴ്സണലി ഉള്ളത് ഡൽഹിയിലാണ് കളി നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹി ഫാൻസൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന പോലെ ചെറുതായിട്ട് തോന്നുന്നു കാരണം ആ ഒരു എൻറ്റയർ സ്റ്റേഡിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബ്ലൂ ഇൻ കളർ അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ മാത്രമേ യെല്ലോ ഞാൻ സ്പോട്സ് കാണുന്നുള്ളൂ വിച്ച് മീൻസ് യെസ് അവർക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഡൽഹി ജയിക്കും എന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് കം ഓൺ അതിൽ വേറെ ഇനിയിപ്പോൾ ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ 17th അവസാനിച്ച് 18th ഓവറിലെ ആദ്യത്തെ 2 balls കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചെന്നൈ ജയിച്ചതുപോലെ തന്നെയാണ് ആൻഡ് ദർ ഈസ് നോ പർട്ടിക്കുലർ ഡിബേറ്റ് ഓൺ ദാറ്റ് വൈ ബിക്കോസ് 1 run 16 balls എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കോമഡി ആയിട്ട് തോന്നാം എങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 18th ഓവറൊക്കെ അവസാനിക്കുമ്പോൾ നമുക്ക് 159 runs 2 wickets നഷ്ടത്തിൽ ചെന്നൈ ഡൽഹി ആൻഡ് ചെന്നൈ നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള മാച്ച് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് വിജയ ശ്രീ ലാളിതനായിട്ട് ഇതേ പോവുകയാണ് രണ്ട് പേര് കേട്ടോ അപ്പം ലാളിതന്മാരായിട്ട് രണ്ട് പേര് ഓഫ് കോഴ്സ് നമ്മുടെ സഞ്ജു ആൻഡ് ഓൾസോ കാർത്തിക് ശർമ്മ ബ്യൂട്ടിഫുള്ളി പ്ലേഡ് ചെന്നൈ ടീം വലിയൊരു കൺഗ്രാജുലേഷൻസ് കൂടി പറയുന്നു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇനി തീർച്ചയായിട്ടും നമുക്കൊരു ചായ ബ്രേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഞാനും ഇത്രയും നേരം ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു സോ ലെറ്റ് മീ ടേക്ക് എ സ്മോൾ സ്മോൾ സ്മോൾ വെരി കുട്ടി ചായ ബ്രേക്ക് ആൻഡ് കം ബാക്ക് ടു യു റൈറ്റ് വേ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറയാനുണ്ട് ആൻഡ് ദെൻ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്സ് ഇന്ന് സുനു മെലഡീസിൽ കൂടി വരുന്നുണ്ട് സോ ട്രൈ ടു ട്യൂൺ ഇൻ 9 മുതൽ 11 മണി വരെ ഒരുപാട് വണ്ടർഫുൾ തമിഴ് ഹിന്ദി മലയാളം മെലഡീസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും ബട്ട് ആ ഡീറ്റെയിലിങ്ങിലോട്ട് ഞാൻ വരാം ഇപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് ചായ കുടിക്കാൻ പോവല്ലേ ചായപ്പാട്ട് തന്നെ ആയിക്കോട്ടെ സിതാരയുടെ സൗണ്ട് കേട്ട് ഒരു ചായ കുടിക്കുമ്പോൾ ഇറ്റ് ഈസ് നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM-ൽ 917 ഇന്നിംഗ്സിന്റെ ടൈം. ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയേണ്ട സമയമൊക്കെ ആയി വരികയാണ് എനിക്ക്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയപ്പോൾ ഐ വാസ് ടോക്കിംഗ് ക്ലിയർലി അബൌട്ട് മാനിഫെസ്റ്റേഷൻ ടുഡേ. അപ്പോൾ ഒത്തിരി ലൈഫിൽ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു യുവർ മാനിഫെസ്റ്റേഷൻസ്. ഇന്ന് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസ് നാളെ നടക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ moment, it is going to be a million moments together. അപ്പൊ അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് മില്യൺ മൊമെന്റ്സ് ഉണ്ടാകട്ടെ എന്ന് പോസിറ്റീവ് ആയിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ ഒരുപാട് ഫണ്ണും എന്റർടൈൻമെന്റും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും വിത്ത് എനദർ മാച്ച്. ആ ഒരു മാച്ചിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ടും നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ടും ലൈഫിൽ മാത്രമല്ല നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ടും കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോസ് എന്നുള്ള അപ്ഡേറ്റ്. പറയുമ്പോൾ ഈ ഒരു ടൈമിൽ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, എസ്പെഷ്യലി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ ആ ഒരു വൈബുമായിട്ട് സെറ്റാവുന്ന അത് തന്നെ വൈബുമായിട്ട് സെറ്റാവുന്ന ആൾക്കാർ, അവരുടെ ഇടയിൽ എന്തിനാണ് യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു നടൻ്റെ ഇൻ്റർവ്യൂ, കുറച്ചുകൂടെ പ്രസൈസ് ആക്കി പറഞ്ഞാൽ രമേഷ് പിഷാരടി, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടൊരു കാര്യമാണ്, അദ്ദേഹം എവിടെയോ വായിച്ചതാണ്, അത് ഷെയർ ചെയ്തപ്പോൾ അത് പിന്നെ ഞാനിങ്ങ് ഏറ്റെടുത്തു. വേറൊന്നുമല്ല, യൂണിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോ പറഞ്ഞ ഒരു കാര്യമാണ്, യൂണിറ്റിയിൽ ഈ ഒരു സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർക്ക് യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബിക്കോസ് ദേ ഹാവ് സെയിം മൈൻഡ് സെറ്റ്, അവിടെ യൂണിറ്റി വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഡിഫറെൻ്റ് മൈൻഡ് സെറ്റ്സ് ഉള്ള ആൾക്കാർ ഒന്നിച്ച് നിൽക്കുന്നത് യൂണിറ്റി ആയിട്ട് കാണേണ്ടതാണ്, അതാണ് ശരിക്കുള്ള യൂണിറ്റി എന്നുള്ളതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈഫിൽ അങ്ങനത്തെ ഇൻസ്റ്റൻസസ് വേറെ ലൈക്ക് ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോംസ്, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒത്തുചേരുന്ന കൂട്ടുകാർ ശരിക്കും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു യൂണിറ്റി. അങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാം. ആൻഡ് ദിസ് ക്യാൻ ബ്രിങ് a lot of happiness to our life. Happiness മാത്രമല്ല, മെമ്മറീസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് കൂടി നൽകിക്കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു ഫ്രം യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. നാളെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഫൺ എൻ്റർടൈനിങ് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സി യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, സുനു മെലഡീസിൽ നല്ല സോങ്സ് ഉണ്ട് കേട്ടോ, ഹിന്ദി, തമിഴ് ആൻഡ് ഓൾസോ മലയാളം, മൂന്നും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒരു ജുഗൽ പന്തിയാണ് ഇന്ന് തരാൻ പോകുന്ന സുനു മെലഡീസിലൂടെ. കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേയിരിക്കുക യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സി ഓൾ, ടേക്ക് കെയർ.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarinde Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
1: in association with
3: Commercial Bank Your future grows when your savings grows Save more Dream bigger Win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
7: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീ ജെഇ കോച്ചിംഗ് സി ബി എസ് ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 3
8: Hey, this is Namita Pramod.
1: You're listening to
8: Radio Suno 91.7.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
11: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
12: 917 Evenings.

0: Hi, this is Raman.
1: You are listening to Radio Suno 91.7 FM. Kete kete.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: this frequency. Now, available on Apple Podcast and Google Podcast. Action.
1: One Dinesha, Adimohamana, Adimoham.
0: Horror.
2: Thanikya Pogan, Anuada Illya.
0: Or drama.
3: Ente Kudumbam, Ente Swargaraj.
0: Ishta genre edanengilum, ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: Hi, Nyan Roma.
7: You're listening to
6: Radio Suno 91.7 FM.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel
5: like you're home. Namaskaram, ഞാൻ സിതാര.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്.
1: You're listening to Radio Suno 91.7.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।